റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

റേഡിയോ സുനോ 91.7 FM.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുന്നു. സന്തോഷം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. കാരണം നമ്മളിപ്പോ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ഭയങ്കര കൺസേൺഡ് ആണ്, പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കണം, ഫൈബേഴ്സ് എല്ലാം നമ്മുടെ ശരീരത്തിന് വേണം, കാർബ്സ് കുറയ്ക്കണം. അപ്പൊ എല്ലാവരും കഴിക്കുമ്പോ തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ക്വാണ്ടിറ്റി മനസ്സിലാകും, നമ്മൾ എത്ര കാർബ്സ് കഴിക്കുന്നുണ്ട്, നമ്മൾ എത്ര പ്രോട്ടീൻ ഇൻടേക്ക് ഉണ്ട്, നമ്മൾ എത്ര ഫൈബേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ഈ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അത്രയും കൺസേൺഡ് ആവാത്തത് എന്താണ്? നമുക്ക് നമ്മുടെ ഇന്നർ മൈൻഡിനും കൂടി നമ്മുടെ മനസ്സിനും കൂടി ആരോഗ്യം വേണം. അതിന് വേണ്ടുന്ന ഇത്തരത്തിലുള്ള പ്രോട്ടീനും ഫൈബേഴ്സും കാർബ്സും എല്ലാം നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ വൈറ്റമിൻസ് കൊടുക്കണം എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തെ എത്രത്തോളം നന്നായിട്ട് വെക്കുന്നു അത്രത്തോളം തന്നെ നന്നായിട്ട് നമ്മുടെ മനസ്സിനെയും വെക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ സന്തോഷം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈ ശരീരവും മനസ്സും ബാലൻസ്ഡ് ആയിട്ട് പോകണം. അങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ സന്തോഷം നിലനിർത്തുകയാണ് വേണ്ടത് അല്ലേ. അപ്പോ ഈ സന്തോഷം കളയുന്ന, കട്ടെടുത്ത് പോകുന്ന നാല് കള്ളന്മാരെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. സോ കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ.

റേഡിയോ സിനോമ കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുണ്ട് ഞാൻ ജച്ചു. നമ്മൾ വിചാരിക്കും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്ക് കട്ടെടുത്ത് കൊണ്ടുപോകാൻ പറ്റുമല്ലോ, ഇപ്പോ പൈസയോ അല്ലെങ്കിൽ ഓർണമെന്റ്സോ അല്ലെങ്കിൽ എന്തൊക്കെ ഒരു ഒരു പെൻസിൽ ഒരു പേനയോ ആണെങ്കിൽ പോലും മറ്റൊരാൾക്ക് അത് മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ സന്തോഷവും ഇത്തരത്തിൽ കട്ടെടുത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ ആ കള്ളന്മാരെ നമ്മൾക്ക് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ നമ്മുടെ സന്തോഷം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. ഇതാരും സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകാത്തിടത്തോളം കാലം അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണല്ലോ. അപ്പൊ ഈ സന്തോഷം കട്ടെടുക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. അയ്യോ, അവൾക്കുള്ളത് എനിക്കില്ലല്ലോ, അയാൾക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ. എപ്പോഴും ഇത്തരത്തിൽ കമ്പാരിസൺ ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ സന്തോഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നമ്മൾ സംതൃപ്തരാവണം, അല്ലെങ്കിൽ പിന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അത് നേടിയെടുക്കണം. അല്ലാതെ കമ്പാരിസൺ ചെയ്തുകൊണ്ട് ഒരിക്കലും നമ്മൾക്കുള്ള സന്തോഷം നമ്മൾ ഇല്ലാതാക്കാനായിട്ട് പാടില്ല. അപ്പൊ ആദ്യം നമ്മൾ മാറ്റി നിർത്തേണ്ട ഒന്ന് ഈ കമ്പാരിസൺ ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, സ്റ്റേ ട്യൂൺ.

ലൈഫിൽ നിന്നും നമ്മുടെ സന്തോഷത്തെ കട്ടെടുത്ത് കൊണ്ടുപോകുന്ന ഒരു കള്ളൻ എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. മറ്റൊരു കള്ളൻ ആരാന്നറിയോ? വേറാരുമല്ല, അത് ഓവർ തിങ്കിങ് ആണ്. റേഡിയോ സനോ കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ ജച്ചു. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക നാളെ എന്നുള്ള ചിന്ത പണ്ട് അമ്മമാരുടെ മനസ്സിൽ തലേ ദിവസം ഉച്ചയ്ക്ക് മുതൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ദോശ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉഴുന്ന് വെള്ളത്തിലിടണം, അരി വെള്ളത്തിലിടണം, ചപ്പാത്തി ആണെങ്കിൽ അതിനെന്ത് കറി വയ്ക്കും, പുട്ടാണെങ്കിൽ കടല വയ്ക്കണ്ടേ, ഇങ്ങനെയുള്ള ചിന്തകൾ, അതായത് പിറ്റേ ദിവസം എന്താണോ ചെയ്യേണ്ടത് അതിനു വരെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ ചെറിയൊരു കാര്യങ്ങൾക്ക് വരെ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഇതെല്ലാം ഇത്ര വലിയൊരു കാര്യമാണോ എന്ന് നമുക്ക് ഇപ്പോൾ ആലോചിച്ചാൽ തോന്നുമായിരിക്കും. പക്ഷേ പലരും ഇത്തരത്തിൽ ചിന്തിച്ചു കൂട്ടുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ഒന്നും നമുക്ക് അതിലൊന്നും വലിയ കാര്യമില്ല. ഒരു കോൺഫ്ലിക്ട്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് പോകും. പക്ഷേ അതുപോലും വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഈ സമയവും കടന്നു പോകും എന്നുള്ളൊരു ചിന്ത നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഓവർ തിങ്ക് ചെയ്യില്ല. കാരണം അത് ചെയ്യാൻ പാടില്ല. അത് എപ്പോഴും നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെ കെടുത്തി കളയുന്ന ഒരു കാര്യമാണ് ഈ ഓവർ തിങ്കിങ്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റി വെച്ചേക്കുക കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സനോ ആണ്. സ്റ്റേ ട്യൂൻഡ്.

ഓവർ തിങ്കിങ്ങും നമ്മുടെ സന്തോഷത്തെ നമ്മുടെ ലൈഫിൽ നിന്ന് മടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന രണ്ട് കള്ളന്മാരുണ്ട്. ഇനി രണ്ടുപേരെയും കൂടി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഒന്നാണ് ഗിൽട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനോമാണ്, കൂടിയുണ്ട് ഞാൻ ചച്ചു. നമ്മളുടെ കയ്യിൽ നിന്നും ഒരു കാര്യം പറ്റിപ്പോയി, ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പൊ നമ്മൾക്ക് മനസ്സിലാകും അത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കൂടി ലൈഫിൽ വരാറുണ്ട്. അത് അങ്ങനെയാണ്, നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്കത് തെറ്റാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മളത് ആവർത്തിക്കാതിരിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ അത് ഏതെങ്കിലും രീതിയിൽ മറിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അത് ആ തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം കൂടി ഉണ്ടാകും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരും, പക്ഷെ നമ്മളിത് രണ്ടും ചെയ്യാതെ കുറ്റബോധം കൊണ്ടങ്ങനെ തീറിപ്പോകുക എന്നൊക്കെ സാഹിത്യ ഭാഷയിൽ പറയുന്നത് പോലെ ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. കുറ്റബോധം നല്ലതാണ്, അത് തിരുത്താനുള്ള മനസ്സുണ്ടെങ്കിൽ. അല്ലെങ്കിൽ കുറ്റബോധം നമ്മുടെ സന്തോഷത്തെ നശിപ്പിച്ചു കളയുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് ജഡ്ജ്മെന്റ് എന്നും പറയുന്നത്. അയ്യോ എന്താണ് ഈ ലോകം എന്നെ പറ്റി വിചാരിക്കുക, ഞാനിങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും, ഞാനിങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും, ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റ്, ഇതും നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്നും മാറ്റിവെക്കേണ്ട കാര്യമാണ്. കാരണം ചെയ്യാനുള്ള കാര്യങ്ങൾ അത് ചെയ്തേ പറ്റൂ, അത് നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ചെയ്യണം. അപ്പൊ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്ന കരുതിക്കൊണ്ട് അത് ചെയ്യാതിരിക്കരുത്. ഒരു ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമുക്കൊരു യാത്ര പോകണം, അയ്യോ ഞാൻ ഒറ്റയ്ക്ക് പോയാൽ അവരെന്ത് വിചാരിക്കും, നമുക്ക് പോകാൻ പറ്റുമോ, ഇല്ല നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയേ തീരു. അപ്പോൾ ഈ നാല് കള്ളന്മാരെയും നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം. സോ ബി ഹാപ്പി ആൻഡ് സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം എല്ലാവർക്കും. സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. June 17th, ബുധനാഴ്ച ദിവസമാണ്. ഒരു അമേസിങ് മോർണിംഗ് ആണ് ഇന്നത്തെ മോർണിംഗ് എന്ന് പറയേണ്ട വരും. കാരണം മെസ്സി അമേസിങ് ആയിട്ട് അതിഗംഭീരമായിട്ട് ലോകകപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. മെസ്സി ഇറങ്ങുന്ന ആ ഒരു അതിമനോഹര കാഴ്ചയ്ക്കായിട്ട് എല്ലാ ഫുട്ബോൾ പ്രേമികളും, ഏത് ടീമിൻ്റെ ഫാൻ എന്നില്ല, എല്ലാ ഫുട്ബോൾ പ്രേമികളും കാത്തിരിക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. അപ്പൊ അതിഗംഭീരമായിട്ട് മെസ്സി നമ്മളെ നിരാശപ്പെടുത്തിയില്ല. അതൊരിക്കലും അങ്ങനെ സംഭവിക്കാറില്ല അല്ലേ. മെസ്സി മെസ്സി മെസ്സി എന്നുള്ള ആ ഒരു ഒരു ചിയർ ആണ് നമുക്ക് എല്ലായിടത്തും കേൾക്കാനായിട്ട് പറ്റുന്നത്. 6th വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ 17th minute ആ മാന്ത്രിക കാലിൽ നിന്നും വീണ്ടും പന്ത് എതിരാളികളുടെ ഗോൾ വല കുലുക്കി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു മാച്ചിന്റെ ആവേശം നിറയുന്ന ദിവസമായിരിക്കും ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. ലോകകപ്പിൽ മെസ്സിയുടെ 14th ഗോൾ സംഭവിക്കുന്നു. അർജന്റീന ജേഴ്സിയിൽ 118th ഗോൾ സംഭവിക്കുന്നു. ഏതായാലും അൾജീരിയക്കെതിരായിട്ടുള്ള മത്സരത്തിൽ സ്റ്റേഡിയത്തെ ആവേശക്കടലാക്കിക്കൊണ്ടാണ് ലയണൽ മെസ്സി അർജന്റീനയ്ക്കായിട്ട് ആദ്യ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്കി അങ്ങോട്ട് തകർപ്പനായിട്ട് മുന്നോട്ട് പോകുന്നു. 60th minute രണ്ടാമത്തെ ഗോൾ പിറക്കുന്നു. അങ്ങനെ മത്സരം അതിഗംഭീരമായിട്ടായിരുന്നു മുന്നോട്ട് പോയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ അർജന്റീന ഫാൻസിന്റെ ആ ഒരു സന്തോഷം അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ മെസ്സേജുകൾ ആദ്യം തന്നെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. മെസ്സി 3rd ഗോൾ നേടുന്നു. അങ്ങനെ ലോകകപ്പിൽ ആദ്യ ഹാട്രിക്കിലേക്ക് മെസ്സി എത്തിയ ദിവസമാണ്. ആ ഒരു സന്തോഷ വിശേഷം അറിഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്നത്തെ ദിവസം ഉണർന്നു കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നു. കൂടെ അർജന്റീന ഫാൻസിന്റെ ഒക്കെ മെസ്സേജുകൾക്കായിട്ടും ഞാൻ വെയിറ്റിംഗ് ആണ്. 5000 00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജുകളും ഒക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടു തുടങ്ങുന്ന പാട്ട് അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ് എന്ന സിനിമയിലെ പാട്ടിലേക്കാണ് നമ്മൾ ഇന്ന് ആദ്യം എത്തിയിട്ടുള്ളത്. അപ്പൊ ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ വരാം. നിങ്ങളുടെ മെസ്സേജുകളും ഈ ദിവസത്തിന്റെ സന്തോഷവും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. 5000 00917 എന്ന നമ്പറിലേക്ക്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Let's play football.
4: Football Mania.
5: ലോക ചാമ്പ്യന്മാരായ ഒരു ടീമും ഗോളിയും തമ്മിൽ മത്സരിച്ചപ്പോൾ ആ കാഴ്ച കണ്ട് ലോകമൊന്ന് ഞെട്ടി. സ്പെയിൻ കേപ്പ് വെർദെ മത്സരം കഴിഞ്ഞപ്പോൾ 1.5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ള ആ രാജ്യവും ഒസീമർ ഹോസെ ഡിയാസ് എന്ന വൊസീഗ്നയും ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിലേക്കാണ് കടന്നു കയറിയത്. മത്സരത്തിന്റെ 36th മിനിറ്റിലാണ് വൊസീഗ്നയുടെ സേവുകളുടെ അതിമനോഹാരിത ലോകം ആസ്വദിച്ചു തുടങ്ങിയത്. ഒയർ സെബാലിന്റെ ഹെഡർ ഒറ്റ കൈകൊണ്ട് അത്ഭുതകരമായി തട്ടിയകറ്റി. 2018 ശേഷം ഒരു ലോകകപ്പ് മത്സരത്തിൽ ബോക്സിനുള്ളിൽ നിന്നും 6 സേവുകൾ നടത്തുകയും ക്ലീൻ ഷീറ്റ് നേടുകയും ചെയ്യുന്ന ഗോൾ കീപ്പർ കൂടിയാണ് വൊസീഗ്ന. കേപ്പ് വെർദെയുടെ ചരിത്രമായി, ഫുട്ബോളിന്റെ പുതിയ സൗന്ദര്യമായി ഇനി ഈ പേരും വിശേഷിപ്പിക്കപ്പെടും.
3: Let's play football.
4: Football Mania.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: ഇത്രയും സ്വപ്ന തുല്യമായ ഒരു തുടക്കം അല്ലെ, ഇതിലപ്പുറം എന്ത് തുടക്കമാണ് നമ്മളുടെ ആരാധകർക്ക് വേണ്ടി സമ്മാനിക്കല്ലേ? രാജകീയമായിട്ടുള്ള അല്ലെങ്കിൽ സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു ഒരു ഒരു തുടക്കം തന്നെ അർജന്റീന അല്ലെങ്കിൽ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് മെസ്സി നൽകി കഴിഞ്ഞിരിക്കുന്നു. സ്വപ്നമൂല്യമായ തുടക്കം, വേറൊരു വാക്ക് നമുക്കതിന് പറയാനായിട്ടില്ല. അങ്ങനെയാണ് ലോക ചാമ്പ്യന്മാർ തുടങ്ങി കഴിഞ്ഞിട്ടുള്ളത്. ലയണൽ മെസ്സിയുടെ ആദ്യ ലോകകപ്പ് ഹാട്രിക്കിൽ അൾജീരിയക്കെതിരായിട്ട് ഒരു ഉജ്ജ്വല തുടക്കം അർജന്റീന തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ആരംഭിക്കലാമ എന്ന് പറയുന്ന പോലെ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്.
1: Football Mania.

അപ്പൊ ഇന്നത്തെ ദിവസം ഒരു മെസ്സി മോർണിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഇന്നത്തെ വേൾഡ് കപ്പിലെ വിശേഷങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ ചോദ്യം, നമ്മുടെ കുട്ടികളൊക്കെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ, അപ്പം കുട്ടീസിനും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ചെറിയ ചോദ്യത്തിലേക്ക് നമ്മൾ ഇതാ വരികയാണ്. ചോദ്യം ഇങ്ങനെയാണ്, ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന എത്രാമത്തെ താരമാണ് മെസ്സി? ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന എത്രാമത്തെ താരമാണ് മെസ്സി? ആദ്യത്തെ താരം ആരാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. അതും ഒരു എന്താ പറയുക, ഗോൾ യന്ത്രം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു താരം തന്നെയാണ്. ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന എത്രാമത്തെ താരമാണ് മെസ്സി എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. കൂടെ തന്നെ ആദ്യത്തെ പ്ലെയർ ആരാണ് എന്നുള്ളത് അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് ഇന്ന് കൊച്ചുകുട്ടികളിലില്ല, എല്ലാവർക്കും തന്നെ ഉത്തരങ്ങൾ അയക്കാവുന്നതാണ്. ഓൾറെഡി വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തേ പിന്നെ നമ്മൾ അങ്ങനെയാണല്ലോ പോകുന്നത്, അല്ലേ? എല്ലാവരുടെയും ഉത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കി കണ്ടറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ നേരെ ഇനിയിപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരുന്നൊരു സമയമാണ്. മോർണിംഗ് മെസ്സേജുകളും ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതാ എല്ലാവരും ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സമയമാണ്. അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്, ഹാട്രിക് നേടുന്ന, വേൾഡ് കപ്പിൽ ഹാട്രിക് നേടുന്ന എത്രാമത്തെ താരമാണ് മെസ്സി എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യമായിട്ട് എത്തിയിട്ടുള്ളത്. കൂടെ തന്നെ ഇതാ മോർണിംഗ് മെസ്സേജുകളുടെ മെസ്സേജുകളിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം മെസ്സേജ് അയച്ചിട്ടുള്ളത് ആരാണെന്ന് നോക്കട്ടെ. മുരളിയാണ്, ഒരു മോർണിംഗ് കോട്ടും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ജി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്, ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ആ ഒരു അക്കൗണ്ടിൽ നിന്നൊരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. മണി മച്ചിങ്ങൽ ഗുഡ് മോർണിംഗ് പറയുന്നു, ഗുഡ് മോർണിംഗ് നിസ മെസ്സി ഹാട്രിക് എന്ന് പറഞ്ഞിട്ട് വാമോസ് അർജന്റീന എന്ന് പറഞ്ഞിട്ട് ഫിറോസ് ഖാൻ എത്തിയിട്ടുണ്ട്. അടിപൊളി. പൂച്ചിക്കൊല്ലത്തിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. മെസ്സിയുടെ സ്നേഹം, മെസ്സിക്കുള്ള ഒരു സ്നേഹം പറഞ്ഞുകൊണ്ട് ബൈജുയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ രവിശങ്കർ ഗുഡ് മോർണിംഗ് പറയുന്നു, ഗുഡ് മോർണിംഗ് നിസ നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു പ്രഭുവും അടമ്പിക്കാട്ടിൽ. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇഷാനിക്കുട്ടിയുടെ, അല്ലേ? ഓക്കെ, അടിപൊളിയായിട്ട് നന്നായിട്ട് എഴുതു കേട്ടോ, എല്ലാം സൂപ്പറായി പോട്ടെ. എല്ലാവിധ ആശംസകളും ബെസ്റ്റ് വിഷസ് പ്രത്യേകം പറയുന്നു ഇഷാനിക്കുട്ടിക്ക്. ഗുഡ് മോർണിംഗ് ഡിയർ സിസ്, ഒരു നൈസ് ഡേ വിഷ് ചെയ്യുന്നു. നമ്മുടെ റിയാസ് ആണ്, ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് റഫീഖ് ഖലേരി എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം അയാളുടെ ദിവസമാണ്, ഹാട്രിക് നേടി വീണ്ടും റെക്കോർഡുകളുമായി ജൈത്ര യാത്ര തുടരുന്ന സാക്ഷാൽ ഫുട്ബോൾ മത്സരങ്ങളുടെ അല്ലെങ്കിൽ ഫുട്ബോൾ കളിയുടെ സാക്ഷാൽ തമ്പുരാൻ, നമുക്കൊരു ആറാം തമ്പുരാൻ എന്ന് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും അല്ലേ, തമ്പുരാൻ ലയണൽ മെസ്സി, വാ മോനെ വാ മോസ് എന്ന് പറഞ്ഞിട്ടാണ് റഫീഖ് ഖലേരി മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഒരുപാട് തീർച്ചയായിട്ടും മെസ്സി അല്ലെങ്കിൽ അർജന്റീന ഫാൻസിന് ഇന്നത്തെ ദിവസം ഒരു ആഘോഷ ദിവസം തന്നെയാണ് കേട്ടോ. എന്ത് ഗംഭീരമായിരുന്നു അല്ലേ ആ മൂന്ന് ഗോളുകൾ എന്ന് പറഞ്ഞാൽ, വീണ്ടും എടുത്തൊന്നിനെ കാണണം. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടിട്ടില്ലാത്ത ആളുകൾ എടുത്ത് കണ്ടോളൂ കേട്ടോ. എന്തായാലും അടിപൊളി, നമുക്കൊരു മോർണിംഗിലൊരു എനർജി കിട്ടുന്ന ഒരു സംഭവം കൂടിയാണത്. ഓക്കെ, അപ്പൊ എന്തായാലും റഫീഖ് ഖലേരി ആ ഒരു സന്തോഷം മോർണിംഗ് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അടിപൊളി. അപ്പൊ ഇനി വരുന്ന മത്സരങ്ങളിൽ എന്തായി തീരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ്. ഇനിയുള്ള മത്സരങ്ങൾക്ക് വേണ്ടി നമുക്ക് കുറച്ചുകൂടി ഒരു ഊർജ്ജം കിട്ടിയിട്ടുണ്ട് അല്ലേ. അടിപൊളി. നെക്സ്റ്റ്, ഹായ് ഗുഡ് മോർണിംഗ് ഓൾ, ഇന്ന് എക്സാം ഉള്ള എമിലിയ്ക്ക് ഒരു വിഷസ് ബൈ ശ്രിയ ആൻഡ് മയാസ. ഓക്കെ, അടിപൊളി. ഇന്നൊക്കെ ഒരുപാട് കുട്ടികൾക്ക് എക്സാം ഉള്ള ദിവസമാണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും എമിലിയ മോൾ അടിപൊളി ബെസ്റ്റ് വിഷസ് നമ്മളും സ്പെഷ്യലി പറയുന്നു. കൂടെ ശ്രീയേയും മയാസയുമാണ് വിഷസ് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. പ്രദീപിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. അങ്കിത് അർപ്പിത് ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ് അങ്കിത് അർപ്പിത്. ജിയോയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ, ഫ്രാൻസ് മാച്ചിന്റെ വിശേഷങ്ങളിലേക്ക് വരുന്നതായിരിക്കും. എംബാപ്പയുടെ സന്തോഷം ജിയോ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്, അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. മെസ്സി മനാഫ് എഴുതിയിരിക്കുന്ന മെസ്സി. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരാന്ന് തോന്നുന്നല്ലേ മനാഫ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ വേൾഡ് കപ്പിലാണ് ചോദിച്ചിരിക്കുന്നത്, വേൾഡ് കപ്പിൽ ഹാട്രിക് നേടിയിട്ടുള്ള എത്രാമത്തെ താരമാണ് മെസ്സി എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം കേട്ടോ. ഓക്കെ, ഷബാസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ലിജിൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. ലിസാൻ ഇറ്റ്സാക്കാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. സുധീരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അവന്തിക്ക് കുട്ടിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഷബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആര്യൻ ആൻഡ് സുലേഖ മോർണിംഗ് പറയുന്നു. സുരാജിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റൊണാൾഡോയുടെ ഒരു കിഡിലിന് ഒരു മാസ് ഫോട്ടോ ഇവിടേക്ക് അയച്ചു വന്നിട്ടുണ്ട്. അടിപൊളി. നെക്സ്റ്റ് നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോബ്ലിൻ അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, അർജന്റീന ഒരു അൺബീറ്റബിൾ ടീമാണെന്ന് പറഞ്ഞിട്ട് അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കടുത്ത അർജന്റീന ഫാൻസ് ആണ് അവർ. ഷിഹാബുദ്ദീൻ, വെരി ബ്യൂട്ടിഫുൾ മോർണിംഗ്,
ബൈ സാഹിദ് ആൻഡ് വാഹിദ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അയച്ചിടാവുന്നതാണ്. 5000 9 1 7 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്.

0: നിലവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
3: ഹായ്, ഞാൻ ദേവാനന്ദ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
4: Morning Safari. Only on Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ
2: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

കൊച്ചി രാജാവ് മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞു 36 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമാണ്. ഈ സമയത്ത് ഒരു കാര്യം ചോദിക്കാനായിട്ടുണ്ട്. വേൾഡ് കപ്പിൽ മെസ്സി ഇപ്പോൾ എത്ര ഗോളുകൾ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്? ലോകകപ്പിൽ മെസ്സിയുടെ ആ ഒരു ഒരു മെസ്സിയുടെ പേരിൽ എത്ര ഗോളുകൾ ഉണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. 5000 9017 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ആ ഒരു മെസ്സേജുകൾ കൂടി അയക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് ഞാൻ വരാണ്. വിജയൻ ആർ എസിന്റെ മെസ്സേജ് ഉണ്ട്, സൂപ്പർ മാച്ച് മെസ്സി സൂപ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രഭു മാടമ്പിക്കാട്ടിലെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് ഇസ്ഗാൻ ആൻഡ് ഐഷ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. വെരി വെരി ഗുഡ് മോർണിംഗ് അർഷിക നന്ദിക. കറക്റ്റ് ആയിട്ട് തന്നെ കുറച്ച് മുമ്പത്തെ ചോദ്യത്തിന്റെ മറുപടി നൽകിയിട്ടുണ്ട്. അടിപൊളി. അൻസിൽ ഹബീബിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് നൗറിനും നസ്റിനും മോർണിംഗ് മെസ്സേജ് അയക്കുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ജിൽസ് ആൻഡ് ജോവിറ്റ ലോറിയൽ എത്തിയിട്ടുണ്ട്. അവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. സിറാജിന്റെ ഗുഡ് മോർണിംഗ് എത്തുന്നു. ഡി കെ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ഡി കെ. കൂടെ തന്നെ ഹനൗ ഖാൻ ഹന്ന റൈറ്റ് ആയിട്ട് തന്നെ അയച്ചു തരുന്നുണ്ട്. അതോടൊപ്പം ആന്റണി ജോസിന്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആയിട്ടുള്ള ഉത്തരം എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് കെ എം നൗഫൽ. എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ഒരു മോർണിംഗ് അവർക്കും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. എം എസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ആരാണിത്? ഷബീറാണ് അല്ലേ? ഓക്കെ, ഷബീറും കറക്റ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. ഫസ്റ്റ് ടൈമാണ് ഷബീറെ മെസ്സേജ് അയക്കുന്നത്. കൂടെ തന്നെ അവന്തിക്ക കുട്ടിയുടെ റൈറ്റ് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജിതു ജോസിന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് മെസ്സേജ്. ഓക്കെ ഓക്കെ ഓക്കെ. ജിതുവിൻ്റെ ഓക്കെ ഒരു ഒരു അടിപൊളി ഒരു ഒരു ലൈറ്റ് മ്യൂസിക് വെസ്റ്റേണിൽ ജുവൽ മാരിയ ജിതു നമ്മളുടെ സ്കൂൾ ബസ്സിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. ഇപ്പോൾ ഫസ്റ്റ് പ്ലേസ് കിട്ടിയിട്ടുണ്ട്. മോൾക്ക് ഒരു വലിയ കൺഗ്രാറ്റ്സ്. നമ്മളുടെ ഫുൾ നമ്മളെ കേട്ടു പോകുന്ന എല്ലാവരുടെയും വകയായിട്ട് വളരെ സ്നേഹത്തോടുകൂടി മോൾക്ക് വളരെ സ്പെഷ്യലായിട്ട് നമ്മളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് കേട്ടോ. ഓക്കെ, അടിപൊളി അടിപൊളി. സൂപ്പർ. ഭവൻസിൽ ഇന്നലെ മത്സരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ, കഴിഞ്ഞ ദിവസങ്ങളിലേക്ക്? ഓക്കെ, അപ്പോൾ അതിൽ ജുവൽ മരിയ ജിതു ലൈറ്റ് മ്യൂസിക് വെസ്റ്റേൺ കാറ്റഗറിയിലാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. അടിപൊളി മോളെ, സൂപ്പർ കേട്ടോ. ഓക്കെ, വരുന്ന എപ്പോഴെങ്കിലുമൊക്കെ ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പാട്ടൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. നെക്സ്റ്റ് സജീഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ബെസ്റ്റ് ഓഫ് ലക്ക് ഓൾ ദി അറ്റൻഡേഴ്സ് ഓഫ് ഫോർ എക്സാം. നൈക്ക ആൻഡ് ഞാൻ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ ഇന്ന് എക്സാം ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടീസിനും ബെസ്റ്റ് വിഷസ് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. സജീഷ് മോഹൻ മെസ്സേജ് ചെയ്യുന്നു, നൈക്കയ്ക്കും നിയാനും വിഷസ് പറഞ്ഞിട്ടുണ്ട്, ബെസ്റ്റ് വിഷസ് പറഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ ആകാശിൻ്റെ അക്കൗണ്ടിൽ നിന്നും കറക്റ്റ് ആയിട്ട് അയച്ചിട്ടുണ്ട്. വാമോസ് അർജന്റീന എന്ന് പറഞ്ഞിട്ട് ആകാശ് സിയാറാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഹാഫിസിൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു വോയിസ് നോട്ട് ഉണ്ട്, ഞാൻ കേൾക്കാട്ടോ. നെക്സ്റ്റ് നിതീഷ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ആരുഷ് ആണ്, എത്ര ഗോളുകളാണ് മെസ്സിക്ക് വേൾഡ് കപ്പിൽ ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വാമോസ് അർജന്റീന എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അനൂപിൻ്റെ മെസ്സേജ്, അനൂപ് പുത്തൻ വീട്ടിലാണ് മെസ്സേജ് ചെയ്യുന്നത്. എത്ര ഗോളുകളാണ്? അഥർവാണ് മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് മോർണിംഗ് ഡ്രൈവ് ചെയ്യുന്നത്. ഓ അടിപൊളി. ഷബീറെ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ചോദിച്ചില്ല ഫസ്റ്റ് ടൈം ആണോ നമുക്ക് മെസ്സേജ് അയക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, അടിപൊളി അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് മെസ്സേജ് കിട്ടിയിട്ടുള്ളത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഓക്കെ RRR എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ എനിക്ക് കഴിച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. നെക്സ്റ്റ് വിഷിംഗ് ഓൾ ദി ലിസ്ണേഴ്സ് എ ബ്യൂട്ടിഫുൾ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മോസസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പ്രകാശ് സണ്ണിയുടെ അക്കൗണ്ടിൽ നിന്നും എത്ര ഗോളുകളാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അയക്കുന്നുണ്ട്. റഫീഖിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗോളുകളുടെ എണ്ണം എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് സലാം ഹബീബി വാമോസ് അർജന്റീന എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നു. നെക്സ്റ്റ് പ്രതീഷ് ആണ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മെസ്സേജ് പറയുന്നത്. ഇങ്ങനെയാണ്, പാർവതി ആൻഡ് പവിത്ര ഫ്രം ഭവൻസ്, ഇന്ന് പവിത്രയ്ക്ക് വെസ്റ്റേൺ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, ഒന്ന് വിഷയമോ? തീർച്ചയായിട്ടും, എന്താ ചോദിക്കുന്നത്? അപ്പോൾ ഇന്ന് പവിത്ര തകർക്കൂ തകർക്കൂ അടിപൊളിയാക്കൂ കേട്ടോ. ഇന്ന് വെസ്റ്റേൺ ഡാൻസ് ഒക്കെ പ്രോഗ്രാം ഉണ്ട് മോൾക്ക്. അപ്പം പാർവതിക്കും പവിത്രയ്ക്കും നമ്മളുടെ ഒരു നല്ല മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. പ്രതീക്ഷിൻ്റെ അക്കൗണ്ടിൽ നിന്നായിരുന്നു ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. കൂടെ തന്നെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, നമ്മുടെ ജഗദീഷ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ട്. വേൾഡ് കപ്പിൽ മൊത്തത്തിലാണ് ഞാൻ ചോദിച്ചത് കേട്ടോ, വേൾഡ് കപ്പിൽ ഇതുവരേക്കും മെസ്സിക്ക് എത്ര ഗോളുകളുണ്ട് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ടിസ്ബിൻ ആൻഡ് ടിസ ജോയിൻ ചെയ്യുന്നു, ഗുഡ് മോർണിംഗ് അവർക്ക് പറയുന്നു. കൂടെ തന്നെ വിജി ഷായഞ്ചേരി എത്ര ഗോളുകളാണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മുടെ റിസ്വ ബിന്ത് റിഫാസ് എത്തിയിട്ടുണ്ട്. KG 2 എം ഇ എസിൽ പഠിക്കുന്ന ആളാണ്. അപ്പോൾ റിസ്വയ്ക്കും നല്ലൊരു മോർണിംഗ് നമ്മളെ വിഷ് ചെയ്യുന്നു. റഷീദ് മെസ്സേജ് ചെയ്യുന്നു, ഗുഡ് മോർണിംഗ് നിസ സുഖമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കുന്നു. സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ.
റഷീദിനും എങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നില്ലേ. നെക്സ്റ്റ് നമ്മുടെ ലൈക്കുട്ടി എത്തിയിട്ടുണ്ട്, ഇന്ന് ലാസ്റ്റ് എക്സാമാണ്. ഓ, അതിൻ്റെ ഒരു ആശ്വാസം എനിക്ക് ആ മെസ്സേജിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ ലൈക്കുട്ടി, അടിപൊളിയായിട്ടൊക്കെ വെക്കേഷനൊക്കെ തകർക്കും കേട്ടോ. അബിൻ തോമസിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. മാധവ് മനോജും മാനവും എത്തിയിട്ടുണ്ട്, രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ്. കറക്റ്റായിട്ട് തന്നെ അവർ അയച്ചു വന്നിട്ടുണ്ട്. ഷഹാൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു മെസ്സേജ് കറക്റ്റായിട്ട് തന്നെ അവരും അയക്കുന്നു. സന്തോഷ് പി വിയുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ കുട്ടീസ് ജോയിൻ ചെയ്യുന്നു. ആഡം, എയ്ഡൻ, അൽന, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഉമേഷിൻ്റെ മെസ്സേജാണ്, വളരെ തിരക്കേറിയ പ്രവാസ ജീവിതത്തിൽ കുറച്ച് സമയം നമ്മുടെ ചിന്തയെ നാട്ടിലേക്കും നാട്ടുകാരിലേക്കും വഴിതിരിക്കുന്ന റേഡിയോ സുനോ 91.7 ഒരുപാട് നന്ദി, ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടാണ് ഉമേഷിൻ്റെ മെസ്സേജ്. താങ്ക് യു സോ മച്ച് ഉമേഷ്. മുരളീധരൻ്റെ അക്കൗണ്ടിൽ നിന്നും കറക്റ്റായിട്ട് ഉത്തരം എത്തുന്നുണ്ട്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു മെസ്സേജ് ഉണ്ട്. പേര് ടീന ആണെന്ന് ഞാൻ കരുതുന്നു. ടീന, ഗുഡ് മോർണിംഗ് കേട്ടോ. നെക്സ്റ്റ് ഇത്തൽക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. ഐഡിയയിലാണ് ഇത്തൽ പഠിക്കുന്നത്, അപ്പോൾ ഇത്തലിനും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. കൂടെ നമ്മളുടെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഇനിയും അയക്കാം. വേൾഡ് കപ്പിൽ ഇതുവരെ, ലോകകപ്പിൽ, ലോകകപ്പ് ഫുട്ബോളിൽ ഇതുവരേക്കും മെസ്സി എത്ര ഗോളുകൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഉത്തരങ്ങൾ അയച്ചിടാവുന്നതാണ്, 5000000917 എന്ന നമ്പറിലേക്ക്. ഇന്നൊരു മെസ്സി മോർണിംഗ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ഒരു ചോദ്യത്തിലേക്കും ആ ഒരു വിശേഷങ്ങളിലേക്കും കൂടുതലായിട്ട് എത്താമെന്നുള്ള കാര്യം കേട്ടോ. നമസ്കാരം നിസ എന്ന് പറഞ്ഞിട്ട് ഇതാരാണ്, റിനീഷാണ്. ഓക്കെ, നമസ്കാരം നിസ, ഇത് അയാളുടെ കാലമല്ലേ, മെസ്സി മെസ്സി മെസ്സി. ഓക്കെ, എത്ര ഗോളുകളാന്ന് പറയുന്നുണ്ട്. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വരുന്ന മത്സരങ്ങളൊക്കെ നമുക്ക് കാത്തു കാത്തിരുന്ന് കാണാം. ഓക്കെ, സന്തോഷിൻ്റെ അക്കൗണ്ടിൽ നിന്ന് മാഡം മെയ്റ്റൻ അല്ല, ഗോളുകളുടെ എണ്ണത്തിൽ ഒരു ചെറിയ മാറ്റമുണ്ട്, അതല്ല റൈറ്റ് ആയിട്ടുള്ള ഉത്തരവായിട്ടോ. കുറച്ചുകൂടി ഗോളുകൾ ചേർന്നാലേ ഉള്ളൂ, അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഷജീദ് കറക്റ്റായിട്ട് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ മെസ്സേജുകൾ സന്തോഷത്തോടെ പോരട്ടെ. കൂടെ നിങ്ങളുടെ ഡി എം വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ നല്ല നല്ല ആശംസകളൊക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അയച്ചിട്ടുള്ളൂ. സുജിത്തിൻ്റെ മെസ്സേജ് കറക്റ്റാണ് കേട്ടോ, എത്ര ഗോളുകളാണെന്നുള്ളത് സുജിത്ത് കറക്റ്റായിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളും ഉത്തരങ്ങളും ഒക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ട് തന്നാലോ എന്ന് വിചാരിക്കുകയാണ്. പള്ളിച്ചട്ടമ്പി മൂവി എന്ന് കേൾക്കുമ്പോൾ തന്നെ കാട്ടുചെങ്കം കാട്ടുചെമ്പകം, അയ്യോ ഞാൻ വിചാരിച്ചത് ഇപ്പൊ വേറെന്തോ ആയി ഞാൻ പറയുന്നു. ഓക്കെ, ആ പാട്ടിലേക്ക് നമ്മൾ പോവാണ്. അതിന് ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ മെസ്സേജ് അയക്കുന്ന ജെയ്സൺ ആണ്. ഓക്കെ, ഐ എം സ്റ്റഡിങ് ഇൻ ഒലിവ്, മൈ നെയിം ഇസ് എംലിയൻ. കറക്റ്റാണല്ലോ ഞാൻ പറഞ്ഞത്, എംലിയൻ. ഓക്കെ എംലിയൻ, ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് ടൈം അല്ല നേരത്തെ ഈ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ശ്വേതയുടെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, റൈറ്റ് ആയിട്ടാണ് ശ്വേത അയക്കുന്നുണ്ട്. അബ്ദുൾ റഷീദിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ. രഞ്ജിത്ത്, റൈറ്റ് ആൻസർ. അപ്പോൾ എന്തായാലും ഉത്തരങ്ങൾ പെടപ്പെടാന്ന് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് ഇതാ നിങ്ങൾക്ക് തരുകയാണ് മോർണിംഗ് സവാരിയിലൂടെ. സമയം 6 കഴിഞ്ഞ് 43 മിനിറ്റാണ്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: വാട്ടർ ബില്ലിലൂടെ ഈ സമയം വളരെ സ്പെഷ്യൽ ആയിട്ട് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടീസിനെ ഓർമ്മപ്പെടുത്തുകയാണ്, വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തി പോകുന്ന ഒരു സ്പെഷ്യൽ ടൈമാണ് ഈ സമയം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല ചൂടും കാര്യങ്ങളൊക്കെ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളം കുടിക്കാനായിട്ട് മറക്കേണ്ട എന്ന് ഈ ഒരു വാട്ടർ ബിൽ ടൈമിൽ സ്പെഷ്യലി ഓർമ്മപ്പെടുത്തുകയാണ്. കൂടെ ഒരുപാട് പേരുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. റഫമോളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. റഫമോൾ റഹീം അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ആദിദേവ് മെസ്സി ഫാൻ ആണ് എന്ന് പറഞ്ഞിട്ട് ഓ അടിപൊളി ജേഴ്സിയൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ട്. അടിപൊളി അടിപൊളി. രഞ്ജിത്തിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു മെസ്സി ഫാൻ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. രാംദേവിന്റെ ഗുഡ് മോർണിംഗ് കുറച്ച് മുൻപ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്കൊക്കെ വരാം. ഇപ്പം എന്തായാലും ഞാനൊന്ന് വെള്ളം കുടിക്കുന്ന കാര്യം ഒന്ന് സ്പെഷ്യലി ഓർമ്മപ്പെടുത്തിക്കായിരുന്നു കേട്ടോ.
6: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now,

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Chennai Beats.
7: Tamil, head of the hour.
8: In the art of Podumakulanda.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂട.
3: യു ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി
4: ഓൺലി ഓൺ റേഡിയോ സുനോ 90.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: Let's play football.
7: Football Mania.
8: ലോക ചാമ്പ്യന്മാരായ ഒരു ടീമും ഗോളിയും തമ്മിൽ മത്സരിച്ചപ്പോൾ ആ കാഴ്ച കണ്ട് ലോകമൊന്ന് ഞെട്ടി. സ്പെയിൻ കേപ് വെർദെ മത്സരം കഴിഞ്ഞപ്പോൾ 1.5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ള ആ രാജ്യവും ഒസീമർ ഹോസേ ഡിയാസ് എന്ന വൊസീഗ്നയും ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിലേക്കാണ് കടന്നു കയറിയത്. മത്സരത്തിന്റെ 36th minute വൊസീഗ്നയുടെ സേവുകളുടെ അതിമനോഹാരിത ലോകം ആസ്വദിച്ചു തുടങ്ങിയത്. ഒയർ സെബാളിന്റെ ഹെഡർ ഒറ്റ കൈകൊണ്ട് അത്ഭുതകരമായി തട്ടിയകറ്റി. 2018 ശേഷം ഒരു ലോകകപ്പ് മത്സരത്തിൽ ബോക്സിനുള്ളിൽ നിന്നും 6 സേവുകൾ നടത്തുകയും ക്ലീൻ ഷീറ്റ് നേടുകയും ചെയ്യുന്ന ഗോൾ കീപ്പർ കൂടിയാണ് വൊസീഗ്ന. കേപ് വെർദെയുടെ ചരിത്രമായി, ഫുട്ബോളിന്റെ പുതിയ സൗന്ദര്യമായി ഇനി ഈ പേരും വിശേഷിപ്പിക്കപ്പെടും.
6: Let's play football.
7: Football Mania.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Water bill. Stay hydrated and stay tuned.
7: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
8: Brought to you by
9: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
10: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
11: നല്ല ചൂടിൽ പോകുന്ന സമയത്ത് ചില സമയത്ത് വെള്ളം കുടിക്കാൻ മറന്നു പോകാറുണ്ടോ? അങ്ങനെ മറന്നു പോകരുത്. ഇന്ന് നല്ല കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന സമയമാണ് ഈ വാട്ടർ ബെല്ലിന്റെ സമയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം സ്പെഷ്യലായിട്ട് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ബാക്കി വിശേഷങ്ങളിലേക്ക് വരികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നൊരു ഫുട്ബോൾ മോർണിംഗ് അല്ലെങ്കിൽ ഒരു മെസ്സി മോർണിംഗ് എന്ന് തന്നെ നമ്മൾ പറയുന്ന ദിവസമാണ്.
12: Football Mania.
13: Every goal, every match, every moment of the FIFA World Cup 2026
14: in association with
15: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
11: അർജന്റീനയുടെ വിജയം, മെസ്സിയുടെ ഹാട്രിക്, അതൊക്കെ ഈ ദിവസത്തെ ഏറ്റവും മനോഹരമാക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ഐയിൽ ആ ഒരു പോരാട്ടത്തിൽ സെനഗലിനെതിരെ ഫ്രാൻസ് ഒരു ആവേശകരമായിട്ടുള്ള ഒരു വിജയ തുടക്കമാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. രണ്ടാം പകുതിയിൽ ഗോളുകൾ നിറഞ്ഞ മത്സരത്തിൽ 3-1 എന്ന് പറയുന്ന സ്കോറിനായിരുന്നു ഫ്രഞ്ച് പട തങ്ങളുടെ വിജയ തുടക്കം കുറിച്ചിട്ടുള്ളത്. ലോകകപ്പ് കിരീടം വീണ്ടെടുക്കാനുള്ള ഒരു ഫ്രാൻസിന്റെ യാത്ര നമ്മൾ കാണുമോ? കിലിയൻ എംബാപ്പയുടെ ഒരു മാന്ത്രിക പ്രകടനം തന്നെയായിരുന്നു ആ ഒരു മാച്ചിലെ നിർണായകമായിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെസ്സിയുടെ ഒരു ഹാട്രിക് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും അർജന്റീന ഫാൻസിന് ഭയങ്കര ഒരു ആവേശം കൊടുക്കുന്ന, വളരെ വലിയൊരു ആവേശം കൊടുക്കുന്ന കാഴ്ചകൾക്കായിരുന്നു ആ ഒരു മത്സരം സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ ആ ഒരു മാച്ചിനെ കുറിച്ചും മെസ്സിയുടെ ഹാട്രിക്കിനെ കുറിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഫുട്ബോളിനെ അത്രമാത്രം വലിയ രീതിയിൽ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ കൂടെ, നമ്മളെ കേട്ടുപോകുന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം, സംസാരിക്കാം, ആ സന്തോഷം പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 444-9917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വിളിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കാം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ എന്ന് പറയുകയാണ്. ഇതാ ഇങ്ങനെ ഓക്കെ സുദീപ് ഒരു അടിപൊളി

രണ്ടോ മൂന്നോ വേൾഡ് കപ്പ് കൂടി ഇനി കളിക്കാൻ കഴിയുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഹാഫിസിന്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ബിനു റാഫേൽ മെസ്സി 3 goals, അതിൻ്റെ ഒരു സന്തോഷം അയക്കുന്നുണ്ട്. മോളുടെ മോർണിംഗ് മെസ്സേജും ഹെലൻ്റെ മെസ്സേജും എത്തിയിട്ടുണ്ടായിരുന്നു. അഭിജ നിക്സൺ, ഇഫ്തിക്കർ, അങ്ങനെ ഒരുപാട് അനൂപ് ഷെറിയാൻ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇഫ്തിക്കർ ആ ഒരു സന്തോഷം മുഴുവൻ, അനൂപ് ഷെറിയാൻ ആ ഒരു മെസ്സിയുടെ ഗോളിൻ്റെ സന്തോഷം മുഴുവൻ മെസ്സേജിൽ, എത്ര മിനിറ്റിലായിരുന്നു ആ ഒരു ഗോളുകൾ പിറന്നത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടേക്ക് അയച്ചിട്ടുണ്ട്. ഇഫ്തിക്കർ അവരുടെ അർജന്റീന ഫാൻസ് ഗ്രൂപ്പ് എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു കിടിലൻ സെൽഫി എനിക്ക് അയക്കുന്നു. അൽജോ മാത്യു ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് ഇങ്ങനെയാണ് കേട്ടോ, ഗുഡ് മോർണിംഗ് നിസ, എങ്ങനെയുണ്ട് ഇപ്പോൾ? ഞാൻ പറഞ്ഞില്ലേ അർജന്റീന ജയിച്ച് തുടങ്ങുമെന്ന് എന്ന് പറഞ്ഞിട്ട് അൽജോ മാത്യു ഇന്നലെ നമ്മൾ ഇതേ സമയത്തല്ല, ഇതേ സമയത്ത് തന്നെയാണ് ഇന്നലെ ഓൾമോസ്റ്റ് ഇതേ സമയമാണ് തോന്നുന്നു, ഈ സമയത്ത് തന്നെയാണ് ആൾ വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു എന്തായാലും അർജന്റീന വിജയിച്ച് മാത്രമേ ഈ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിത് കട്ട് ചെയ്ത് വെക്കൂ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇപ്പം എങ്ങനെ ഇരിക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അടിപൊളി അർജന്റീന, ആ ഒരു അതിഗംഭീര മത്സരം അല്ലേ, എന്തൊരു ആവേശം നിറഞ്ഞൊരു മത്സരമായിരുന്നു ആ ടീം നമുക്ക് സമ്മാനിച്ചത്. എസ്പെഷ്യലി മെസ്സി, അത് നമുക്ക് ഭയങ്കര ഒരു ഊർജ്ജം നൽകിയൊരു ഒരു മത്സരം കൂടിയായിരുന്നു കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു മാച്ചിനെ കുറിച്ച് അൽജീരിയ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അർജന്റീന മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. വിളിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും വിളിക്കാം. അജീഷ് വയലിൽ പറയുന്നത് ഉറക്കം കളഞ്ഞ് മാച്ച് കണ്ടത് വെറുതെ ആയില്ല, വാമോസ് അർജന്റീന. ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പോൾ എന്തായാലും മാച്ച് കണ്ടവരും നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ വിളിക്കാം 444-9417 എന്ന നമ്പറിലേക്ക്, 444-9417 എന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കാം 500-00-917 എന്ന നമ്പറിലേക്ക്. വരുന്നത് ഗോൾ മൂവിയിലെ പാട്ട് തന്നെയാണ്.

0: చేస్తున్నావు 91.7 FM
1: Qatar's happiness frequency
2: now available on Uridu TV channel number 911
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
1: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
5: നമസ്കാരം, ഞാൻ ഡോക്ടർ ആബിദ്, ജനറൽ ഡെന്റിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. മിക്കവാറും എല്ലാവർക്കും ഉള്ള സംശയമാണ് സ്കെയിലിംഗ് അഥവാ ഡെന്റൽ ക്ലീനിങ് മൂലം എനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും എനാമലിന് യാതൊരു കേടുപാടും ഉണ്ടാകുന്നില്ല, മറിച്ച് പല്ലിന് ചുറ്റും മുണയ്ക്ക് താഴെയുള്ള അഴുക്കിനെ ഒഴിവാക്കി മുണാരോഗ്യം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അഴുക്കുണ്ടായിട്ടും ക്ലീനിങ് ചെയ്യാൻ വിമുഖത കാണിച്ചാൽ അഴുക്കിന് താഴെയുള്ള എല്ലും മുണയും നഷ്ടമായിക്കൊണ്ടിരിക്കും എന്നതാണ്. അവസാനം പല്ലിന് ഇളക്കം സംഭവിക്കുന്നതിലേക്കും പല്ല് നഷ്ടപ്പെടുന്നതിലേക്കും എത്തിപ്പെടും. താങ്ക് യു.
4: Naseem Surgical and Medical Center. Appointmentukalkkai vilikku 444-111-133.
2: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
1: Malabar Golden Diamonds. Morning Safari.
0: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
8: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
9: Just feel like you're
10: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി എന്നൊരു എന്താ പറയുക, മെസ്സി മോർണിംഗ് സവാരി എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും, അതല്ലെങ്കിൽ ഒരു ഫുട്ബോൾ സവാരി എന്ന് പറയാനായിട്ട് സാധിക്കും. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോവാണ് ഒരു ചെറിയ ചോദ്യത്തിലാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗിലെ ഈ ഒരു യാത്ര.
11: Every goal, every match, every moment of the FIFA World Cup 2026
12: in association with
13: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
10: മെസ്സിയുടെ ആ ഒരു അതിഗംഭീര ഹാട്രിക്കിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു വരികയായിരുന്നു. മുഹമ്മദ് എൻ കെയുടെ മെസ്സേജിങ്ങിനെയാണ് മെസ്സി ഡൂയിങ് വാട്ട് ഹീസ് ബെസ്റ്റ് അറ്റ് വാമോസ് എന്ന് പറഞ്ഞിട്ട് ആളുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് ആ ഒരു സന്തോഷം ഇങ്ങനെ മെസ്സേജിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. അർജന്റീനയുടെ വിജയത്തിന്റെ സന്തോഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഒരു മോർണിംഗ് ആണിത്. ബിബിന്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഞാനത് കണ്ടു നോക്കി. എനിക്ക് തന്നെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. റിനീഷ് വീണ്ടും സന്തോഷത്തിൽ മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു ആ ഒരു സന്തോഷം പങ്കുവെക്കാനായിട്ട് നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്
14: ഗുഡ്
10: മോർണിംഗ് രജു.
14: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓൾറെഡി അർജന്റീന ഫാൻ ആണല്ലോ നമ്മളെ. അപ്പം രാവിലെ 4 മണിക്ക് എണീറ്റിരുന്ന് കളി കണ്ടാകും. ഒന്ന് വേറെ ഒന്നും പറയാനില്ല. ഒന്നാമത് മെസ്സിന്റെ ആ റെക്കോർഡും, അതുകൊണ്ട് രാവിലത്തെ ആ ഉറക്കം അങ്ങോട്ട് ഫുള്ള് പോയി. കളി ഓരോ മിനിറ്റ് കൂടുന്നതോറും നമ്മുടെ ഉറക്കം മൊത്തം പോയിക്കൊണ്ടേയിരിക്കണം, എനർജി കൂടിക്കൊണ്ടേയിരിക്കണം. അത്യാദ്യം മാച്ച് അല്ല, ഇതൊരു തുടക്കമായിരിക്കും. ചിലപ്പം അടുത്തകളിൽ ചിലപ്പം ഗോൾ അടിച്ചു എന്ന് വരില്ല. പക്ഷെ എന്തായാലും ഈ ടൂർണമെന്റ് കഴിയുമ്പോ കപ്പും കയ്യിലിരിക്കും, ആ ടോപ് സ്കോറർ പട്ടവും കയ്യിലിരിക്കും.
10: അത്രേ ഉള്ളൂ, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും നമുക്കിനി വരും ദിവസങ്ങളിൽ ഇങ്ങനെ ഫുട്ബോൾ ഡിസ്കഷനിലൂടെ മുന്നോട്ട് പോകാം. ജോയിൻ ചെയ്യൂ കേട്ടോ.
14: ഓക്കെ ഓക്കെ, താങ്ക് യു,
10: താങ്ക് യു, ബൈ ബൈ,
14: ബൈ ബൈ.
10: നജു ആണ് ജോയിൻ ചെയ്തത്. വേറെ വർത്താനൊന്നുമില്ല, കപ്പും ടോപ്പ് സ്കോറർ പദവിയും ഞങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകും എന്നാണ് നജുവിന്റെ അഭിപ്രായം. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആ ഒരു സന്തോഷം ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അൾജീരിയ അർജന്റീന ആ ഒരു മാച്ചിൽ മെസ്സിയുടെ ആ ഒരു ഹാട്രിക്കിന്റെ സന്തോഷമാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഉറക്കമൊക്കെ മാറ്റിവെച്ച് മാച്ച് കണ്ട ആളുകൾക്ക് വിളിച്ച് നിങ്ങളുടെ ആ ഒരു സന്തോഷം ഷെയർ ചെയ്യാൻ സാധിക്കും. വിളിക്കേണ്ട നമ്പർ 444-444-917 ആണ്. അതല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കാം, 500-00-917 എന്ന നമ്പറിലേക്ക് മെസ്സേജുകൾ അയക്കാവുന്നതാണ്. ഹാരിസ് സി പി എനിക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ ഫോട്ടോ അയച്ചു വന്നിട്ട് ചിരട്ടപ്പുട്ടും വൻപയർ കറിയും കഴിക്കാൻ വരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആൾക്കിന്ന് ഓഫാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗംഭീരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ. കൂടെ നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം 444-444-917 എന്ന നമ്പറിലേക്ക്. അതിന് പറ്റിയൊരു പാട്ട്, ഒരു കിടിലം പാട്ടുകൂടി, ഒരു ആവേശം ഇങ്ങനെ മൂത്ത് നിൽക്കുന്ന സമയത്ത് അതിന് പറ്റിയൊരു പാട്ടുകൂടി വരണ്ടേ. അപ്പോൾ സീനിയേഴ്സ് മൂവിയിലെ ഒരു തകർപ്പൻ പാട്ട് ഇതാ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വിളിക്കാം ഇപ്പോൾ തന്നെ 444-444-917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജുകൾ അയച്ചോളൂ 500-00-917 ലേക്ക്.

0: സുനോ.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
3: Messi, Ronaldo, Neymar, Modric. This is the last dance.
4: One last dance. This is the last dance.
3: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാകത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ഇൻ അസോസിയേഷൻ വിത്ത്.
5: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
6: എല്ലാവർക്കും വണക്കം, നാ വിജയ് സേതുപതി.
7: യു ആർ ലിസണിംഗ് ടു
6: You are listening to Radio Sunon. Keep it cool.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. ഫുട്ബോളിന്റെ ആവേശവും ആരവങ്ങളും ഒക്കെ നിറയുന്ന ഒരു മോർണിംഗ് ആണിത്.
7: Every goal, every match, every moment of the FIFA World Cup 2026
8: in association with
9: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
6: എനിക്കിങ്ങനെ അടിപൊളി മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇമ്മാനുവൽ ആണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് നിസ, മോളെ ഞങ്ങൾ അർജന്റീന വിജയത്തോടെ തുടങ്ങി കേട്ടോ. അതും മെസ്സി മുന്നിൽ നിന്നും ഹാട്രിക്കോടെ പട നയിച്ചു. വാമോസ് അർജന്റീന എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ എനിക്കിങ്ങനെ ഒരുപാട് പേര് അയച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മളുടെ കൂടെ അടുത്തൊരാൾ കൂടി ആ ഒരു സന്തോഷത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ആരാണ് എന്ന് നമുക്ക് നോക്കാം.
10: അജുവാണ് ഖത്തറിൽ നിന്ന്. അജ്മലിന്റെ
6: കൂടെ ആരുണ്ട്? സത്താറുണ്ട്. ഓക്കെ, അടിപൊളി. ഇന്നലത്തെ മാച്ച് ഉറക്കളിച്ചിരുന്ന് കണ്ടോ?
10: അയ്യോ, അടിപൊളി
6: അടിപൊളി. തകർപ്പനായിരുന്നു,
10: തകർപ്പനായിരുന്നു. പണിവരെ ലീവാക്കി വിജയത്തിന്റെ ഭാഗമായി.
6: ഇന്ന് അവധിയാണോ?
10: ഇന്ന് അവധി എടുത്തേ.
6: എല്ലാതും രക്ഷയില്ലല്ലേ.
10: അയ്യോ, രക്ഷയില്ല. മാച്ച് അടിപൊളിയായിരുന്നു. നമ്മള് ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. കൂടുതൽ ഗോള് പ്രതീക്ഷിച്ചതാണ്, പക്ഷെ 3-ൽ ഒതുങ്ങിപ്പോയി ഗോള്.
6: ഓക്കെ, ഇനി വരും മത്സരങ്ങളിലും ഇതേ ഒരു ഫോമില് തന്നെ ആള് പോകും തോന്നുന്നുണ്ടോ?
10: തീർച്ചയായും തീർച്ചയായും, ഇതേ സെയിം ഫോം തന്നെ കണ്ടിന്യൂ ആയിട്ടുണ്ടാവും.
6: ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാ മാച്ചും ഇങ്ങനെ ഉറക്കം ഒക്കെ മാറ്റി വെച്ച് കാണാനുള്ള പ്ലാൻ തന്നെയാണോ?
10: അർജന്റീന മാച്ച് നമ്മൾ ഏത് പാതിരാത്രി ആയാലും നമ്മൾ ഇരുന്ന് കാണും. ഒരു സംശയമില്ല, കപ്പും കൊണ്ടേ നമ്മൾ പോകുള്ളൂ.
6: നേരത്തെ നമ്മുടെ നജീവ് പറഞ്ഞ പോലെ കപ്പും ടോപ് സ്കോറും ഞങ്ങളുടെ കയ്യിൽ തന്നെ കാണുമെന്നല്ലേ?
10: അതെല്ലാം നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവുള്ളൂ.
6: താങ്ക് യു, ബൈ ബൈ.
10: ഓക്കെ, ഹാവ് എ നൈസ് ഡേ.
6: അതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ കാണുള്ളൂ. പിന്നെ കൂടുതൽ വർത്താനൊന്നും ആ കരുത്തിലില്ല എന്നുള്ള ഒരു മറുപടിയാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ സി കെ വിനീതുണ്ടല്ലോ, സി കെ വിനീതിന്റെ ഒരു പോസ്റ്റ് അതിഗംഭീര പോസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് കുറച്ച് പോർഷൻ ഒന്ന് വായിക്കാം. ഇന്ന് ലയണൽ മെസ്സി കളി മൈതാനത്ത് കാഴ്ചവെച്ച പ്രകടനം തരുന്ന ആവേശം വിവരിക്കാൻ വാക്കുകളില്ല. നമ്മളൊരു അർജന്റീന ആരാധകനാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടീമിന്റെ ആരാധകനാകട്ടെ, ഈ മനുഷ്യന്റെ കളി കാണുക എന്നത് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഒരു അനുഗ്രഹമാണ്. തന്റെ 200-ാം രാജ്യാന്തര മത്സരത്തിൽ 39-ാമത്തെ വയസ്സിൽ ലോകകപ്പ് പോലൊരു വലിയ വേദിയിൽ അദ്ദേഹം ഹാട്രിക് നേടിയിരിക്കുന്നു. മത്സരത്തിന്റെ 17-ാം മിനിറ്റിലെ ആ ലോങ് റേഞ്ച് ഷോട്ടും പ്രതിരോധ നിരയെ കാഴ്ചക്കാരാക്കി 60-ാം മിനിറ്റിൽ നേടിയ 2-ാമത്തെ ഗോളും ഒടുവിൽ ഹാട്രിക് പൂർത്തിയാക്കിയ 76-ാം മിനിറ്റിലെ ആ മാന്ത്രിക നിമിഷവും ഫുട്ബോൾ എന്ന കളിയുടെ ഭംഗി മുഴുവൻ വിളിച്ചോതുന്നതായിരുന്നു. ഈ പ്രകടനത്തോടെ 5 ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന ചരിത്രത്തിലെ 2-ാമത്തെ പുരുഷ താരമായിട്ട് മെസ്സി മാറുന്നു. ഏതായാലും പരിക്കിന്റെ ആശങ്കകളെയും പ്രായത്തെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകൾക്കും കളി മൈതാനത്ത് മെസ്സി മറുപടി നൽകുമ്പോൾ കടുത്ത പോരാട്ടങ്ങളും വാശിയും എല്ലാം മാറ്റി നിർത്തിയാൽ ഫുട്ബോൾ എന്ന മനോഹരമായുള്ള മത്സരത്തിന്, അല്ലെങ്കിൽ കളിക്ക് ലയണൽ മെസ്സി നൽകുന്ന ഈ വിരുന്ന് ആസ്വദിക്കാൻ കഴിയുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. കരിയറിലെ ഈ ലാസ്റ്റ് ഡാൻസ് ഇത്രമേൽ മനോഹരമായി മെസ്സി ആടിത്തിമിർക്കുമ്പോൾ മനസ്സിന്റെ ഒരു കോണിൽ ചെറിയൊരു സങ്കടവും വന്ന് നിറയുന്നുണ്ട്. അത് അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ മനോഹരമായ ഒരു പോസ്റ്റാണ് കേട്ടോ സി കെ വിനീത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോസ്റ്റ് കൂടി ഷെയർ ചെയ്തുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. കൂടെ ഇന്നത്തെ മത്സരത്തിൻ്റെ ആ ഒരു സന്തോഷ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയക്കാം. 5000917 എന്ന നമ്പറിലേക്ക് വിളിക്കേണ്ട നമ്പർ 444-917 എന്ന നമ്പറിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെ നിങ്ങളുടെ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. സമയം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഞനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഏറ്റവും പുതിയ പുതിയ വിശേഷങ്ങൾ, ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തു പോകുന്നത്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
3: On Radio Suno 91.7 FM.
4: Chennai Beats.
5: Tamil, head of the hour.
6: In the art of podumakkolanda.

0: Yes, Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: സുനു അപ്ഡേറ്റ്സ്.
1: സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഔദ്യോഗിക വിവരങ്ങളും സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പോർട്ടലായ ഹുക്കുമിയുടെ പരിഷ്കരിച്ച പതിപ്പ് വാർത്താവിനിമയ മന്ത്രാലയം പുറത്തിറക്കി. വെർച്വൽ അസിസ്റ്റന്റ്, അഡ്വാൻസ്ഡ് സെർച്ച് ഫീച്ചർ, വിവിധ ഡിസ്പ്ലേ ഓപ്ഷനുകൾ എന്നിവ ആകർഷകമാണ്. ലൈഫ് മൊമെന്റ്സ് എന്ന നൂതന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഹുക്കുമിയുടെ പരിഷ്കരിച്ച പതിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. വിവാഹം, ശൈത്യകാല ക്യാമ്പിംഗ്, ഫാൽക്കൺ ഉടമസ്ഥത, ബോട്ട് ഉടമസ്ഥത, സാമൂഹിക ക്ഷേമ ആനുകൂല്യങ്ങൾ കൈപ്പറ്റൽ, വിരമിക്കൽ മാനേജ്മെന്റ് എന്നിവയാണ് പുതിയ പതിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേനൽക്കാല അവധി യാത്ര ആസൂത്രണം ചെയ്യുന്നവർ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ യാത്രാരേഖകൾ, പാസ്പോർട്ട് കാലാവധി, ഫൈനുകൾ, ലഗേജ് എന്നിവ ശ്രദ്ധാപൂർവം പരിശോധിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നു. മിഷേരിബ് മ്യൂസിയവും അൽ മർഖിയ ഗ്യാലറിയും സംയുക്തമായി കലാപ്രദർശനം ആരംഭിച്ചു. രാഷ്ട്രനിർമ്മാണത്തിൽ സംഭാവന നൽകിയ പൂർവികരുടെ കഥകൾ പറയുന്ന പ്രദർശനം ബിൻ ജൽമൂദ് ഹൌസിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ മാന്ത്രിക ഹാട്രിക്കിന്റെ മികവിൽ 2026 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ അർജന്റീനയ്ക്ക് മിന്നുന്ന വിജയം. ലോകകപ്പിലെ ഗ്രൂപ്പ് ഐ പോരാട്ടത്തിൽ സെനഗലിനെതിരെ ഫ്രാൻസിന് ആവേശകരമായ വിജയം. രണ്ടാം പകുതിയിൽ ഗോളുകൾ നിറഞ്ഞ മത്സരത്തിൽ 3-1 എന്ന സ്കോറിനാണ് ഫ്രഞ്ച് പട തങ്ങളുടെ വിജയത്തുടക്കം കുറിച്ചത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 42°C, കുറഞ്ഞ താപനില 32°C.
0: Weather report powered by Kata Meteorology Department. This is
2: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
3: Now available on
0: Apple Podcast
2: and
0: Google Podcast. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൻടിൽ 30 June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
0: This is
5: Morning Safari. Morning Safari.
0: Morning Safari.
5: Morning Safari.
6: Malabar Golden Diamonds. Morning Safari.
7: Brought to you by
8: Malabar Gold and Diamonds, the responsible jeweler.
9: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: ഇൻ അസോസിയേഷൻ വിത്ത്
11: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
12: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. ആക്ഷൻ
3: മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ,
5: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
8: Hi, ഞാൻ നിങ്ങളുടെ മോഹൻലാൽ. പറഞ്ഞേ, ഒറ്റ വീട് കാട് കയറി
9: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
8: ഇനി ഞാൻ പറയും, നീ അക്ക കേൾക്കാം.

0: സാഹസം മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. ജൂൺ 17-ാം തീയതി ബുധനാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഫുട്ബോൾ സവാരി എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയേണ്ടി വരും. നമ്മൾ ഇന്ന് ഏറ്റവും അധികം അറിഞ്ഞു പോകുന്നത് ഫുട്ബോൾ വിശേഷങ്ങൾ തന്നെയാണ്. റിനീഷിനൊരു മെസ്സേജ് ഉണ്ട്. നിസ അർജന്റീനയുടെ മാച്ചോടുകൂടിയാണ് ശരിക്കും വേൾഡ് കപ്പ് ആരംഭിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം വേൾഡ് ഫുട്ബോൾ ഇന്ന് ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. അർജന്റീനയുടെയും മെസ്സിയുടെയും ആ ഒരു കളി സോഷ്യൽ മീഡിയയും മാധ്യമ പ്രവർത്തകരും ലോകവും എല്ലാം നോക്കുന്നത് ഇനിയാണ്, അത് ശരിയല്ലേ എന്ന് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ആവേശത്തിൻ്റെ ആ ഒരു കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് നമുക്കൊരു സ്പെഷ്യൽ വിശേഷത്തിലേക്ക് കൂടി പോകാനായിട്ടുണ്ട്, നമ്മുടെ ഫുട്ബോൾ മേനയിലൂടെ.
1: Every goal, every match, every moment of the FIFA World Cup 2026 in association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: ഒരു കട്ടൗട്ട് വിശേഷത്തിലേക്കാണ് ഇനി നമ്മൾ എത്താനായിട്ട് പോകുന്നത്. കോട്ടയത്തേക്കാണ് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ യാത്ര എന്ന് പറയുന്നത്. മെസ്സിയുടെ ഏറ്റവും വലിയ കട്ടൗട്ട് കോട്ടയത്തുള്ളത് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ ഒരു കട്ടൗട്ടിന്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ ഒരാൾ കൂടി അവിടെ നിന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അനന്തു ആണ് ഈ ഒരു മോർണിംഗിൽ നമ്മളുടെ കൂടെ.

0: വളരെ സ്പെഷ്യൽ ആയിട്ട് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അനന്തുവിന്റെ അടുത്ത് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അനന്തു, ഗുഡ് മോർണിംഗ്, ഞാൻ സ്വാഗതം റേഡിയോ സുനോയിലേക്ക്.
1: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
0: ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമുള്ള ദിവസമാണല്ലേ?
1: അതെ അതെ.
0: നിങ്ങളുടെ മെസ്സി കട്ടൗട്ട് തകർപ്പനായിട്ട് പോകുന്നു, അതിന്റെ കൂട്ടത്തിൽ മെസ്സിയുടെ ഹാട്രിക് എത്തിയിരിക്കുന്നു അല്ലേ?
1: അതെ, ആദ്യത്തെ മത്സരം തന്നെ ഹാട്രിക് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് മെസ്സി.
0: ഓക്കെ, എന്താണ്, എങ്ങനെ പങ്കുവയ്ക്കുന്ന സന്തോഷം?
1: നല്ല, തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു അർജന്റീന ആരാധന എന്ന നിലയിൽ എങ്ങനെയാണോ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിച്ച് അതിലും ഗംഭീരമാക്കി തന്നിരിക്കുന്നു പറയാനോ.
0: അടിപൊളി അടിപൊളി. അതെ, അപ്പൊ നിങ്ങളുടെ കട്ടൗട്ടും നാട്ടില് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇതെവിടെയാണ് സ്ഥലം, ഈ ഒരു കട്ടൗട്ടിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, മെസ്സിയുടെ ഏത് പിക്ചറാണ് നിങ്ങൾ കട്ടൗട്ടിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്, ആ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ?
1: തീർച്ചയായും. നമ്മുടെ കട്ടൗട്ട് പാലാ തൊഴിൽ റോഡിൽ കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ കറണ്ട്ലി നമ്മുടെ 32 ഹൈറ്റ് അടി ഇപ്പൊക്കുള്ള കട്ടൗട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. നിലവിൽ നമ്മൾ വെച്ചപ്പോ നമ്മുടെ ആയിരുന്നു ഏറ്റവും വലിയ കട്ടൗട്ട്. ഇപ്പൊ അത് മാറി എന്നുള്ള അറിയില്ല. മെസ്സി 2022 അപ്പം മേടിച്ചുണ്ടിരിക്കുന്ന ഫോട്ടോയാണ് നമ്മൾ കട്ടൗട്ടിൽ വെച്ചിരിക്കുന്നത്. കാരണം എല്ലാ ആരാധകർക്കും ആ ഒരു ഫോട്ടോ സ്പെഷ്യൽ ആണല്ലോ, അപ്പൊ അത് തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തിരുന്നത്.
0: എങ്ങനെ, നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നോ?
1: നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു നാട്ടുകാരുടെ ഭാഗത്ത് തന്നെ. JCB ഒക്കെ ആണെങ്കിലും വിട്ട് വന്ന പാമ്പയ്ക്കൽ ജോബൻ ചേട്ടൻ, ക്രെയിൻ അടക്കമുള്ള സഹായങ്ങൾ ചെയ്ത രാജാ സോമിന്റെ കാര്യം, അങ്ങനെ നാട്ടുകാർ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ പരിപാടികളെല്ലാം ചെയ്യാൻ സാധിച്ചത്. ഇത്ര ഹൈറ്റുള്ള 32 ഹൈറ്റ് കെട്ടിടം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തന്നെ ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പം എല്ലാവരും കൂടെയുള്ള സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് അത്രയും പരിപാടി അടിപൊളിയാക്കാൻ പറ്റിയത്. അർജന്റീന ഫാൻസ് കൊല്ലപ്പള്ളി എന്നുള്ള പേരിലാണ് നമ്മൾ വെച്ചേക്കുന്നത്.
0: അപ്പൊ നിങ്ങളുടെ ടീമിന് എല്ലാവിധ ആശംസകളും, തകർപ്പനായിട്ട് നിങ്ങളുടെ ഫുട്ബോൾ ആവേശം മുന്നോട്ട് പോട്ടെ. താങ്ക് യു, താങ്ക് യു അനന്ദ്, താങ്ക് യു, ബൈ.
2: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ. ഫുട്ബോൾ മാനിയ. Every goal, every match, every moment of the FIFA World Cup 2026 in association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാൻ സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.

0: 91.7 FM.
1: Qatar's happiness frequency. ിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th ജൂൺ 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
1: Messi, Ronaldo, Neymar, Modric. This is the last dance.
3: One last dance. This is the last dance.
1: 48 ടീമുകൾ ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാകത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. എവറി ഗോൾ, എവറി മാച്ച്, എവറി മൊമെന്റ് ഓഫ് ദ ഫിഫ വേൾഡ് കപ്പ് 2026 ഇൻ അസോസിയേഷൻ വിത്ത്.
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: water bill. Stay hydrated and stay tuned.
1: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
2: Brought to you by
3: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
4: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
5: ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കൂടിയ താപനില 42 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില എന്ന് പറയുന്നത് 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം നല്ല ചൂടിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറക്കണ്ട വെള്ളം കുടിക്കാനായിട്ട്. വളരെ സ്പെഷ്യലായിട്ട് ഈ ഒരു ടൈമിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ.
6: Every goal, every match, every moment of the FIFA World Cup 2026
7: in association with
8: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
5: ഫുട്ബോൾ ലോകം ഏറ്റവും അധികം ആവേശത്തിലാണ് മെസ്സിയുടെ ആ ഒരു ഹാട്രിക് നേട്ടം. മെസ്സിയുടെ ആദ്യ ഹാട്രിക് കൂടിയാണ് വേൾഡ് കപ്പിൽ. ഈ ഗോളോടുകൂടി ലോകകപ്പിൽ ആകെ 16 ഗോളുകൾ തികച്ച മെസ്സി. ജർമ്മനിയുടെ ഇതിഹാസ താരം ക്ലോസേ, മിറോസ്ലേവ് ക്ലോസേ, അദ്ദേഹത്തിന്റെ എക്കാലത്തെയും ഉയർന്ന ലോകകപ്പ് ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡിനൊപ്പം എത്തി. വീണ്ടും ഒരു ചരിത്രം കുറിക്കുന്ന ദിവസം കൂടിയാണ്. അതിന്റെ ഒരു വലിയ ആവേശത്തിലാണ് ഫുട്ബോൾ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മത്സരത്തിന്റെ ബാക്കി വിശേഷങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് നമ്മളുടെ കൂടെ ഫൈസൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹം റിപ്പോർട്ടറിലെ റിപ്പോർട്ടറാണ്. അപ്പൊ എന്തായാലും ഫൈസലിന്റെ അടുത്ത് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഫൈസൽ, ഗുഡ് മോർണിംഗ് ആൻഡ് സ്വാഗതം റേഡിയോ സുനോയിലേക്ക്.
9: ഗുഡ് മോർണിംഗ് ഹിസ, ഗുഡ് മോർണിംഗ്.
5: ഓക്കെ, ഇന്നത്തെ മോർണിംഗിനെ ഞാൻ മെസ്സി മോർണിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നു.
9: തീർച്ചയായും മെസ്സി ആൻഡ് അർജന്റീന മോർണിംഗ്.
5: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. അപ്പൊ ഇന്ന് ഒരു മെസ്സി അല്ലെങ്കിൽ അർജന്റീന ഫാൻ ഡയറക്റ്റ് മാച്ച് കണ്ട വേൾഡ് കപ്പിൽ, ഖത്തർ വേൾഡ് കപ്പിൽ കണ്ട ഒരാളാണ്. അതിന്റെ ഒരു ഓർമ്മകളിലാണ് നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ഹാട്രിക്കും കൂടെ എത്തുന്ന സമയത്ത് ഇന്നത്തെ മാച്ച് അർജന്റീന വേഴ്സസ് അൾജീരിയ എങ്ങനെ കാണുന്നു?
9: മെസ്സിയുടെ ഓരോ നീക്കങ്ങളും ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആനന്ദമാണ്. അത്രയില് സമ്മർദ്ദങ്ങളുടെ നടുവിലായിരുന്നു മെസ്സി. നമുക്കറിയാം അത് അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു, ശരീരഭാഷയിലുണ്ടായിരുന്നു. പക്ഷേ അമേരിക്കൻ ലോകകപ്പിൽ എത്തുമ്പോൾ ആദ്യ മത്സരത്തിൽ തന്നെ തീർത്തും ഫ്രീ ആയിട്ടുള്ള മെസ്സിയാണ്. ഒരു ചരടുകളും കാലിൽ ബന്ധിക്കാത്ത, മനസ്സിൽ ബന്ധിക്കാത്ത, പൂർണ്ണ സ്വതന്ത്രനായിട്ടുള്ള മെസ്സിയാണ് കാണുന്നത്. അത് നമ്മൾ ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന്റെ നീക്കങ്ങളെ കാണുകയും ചെയ്തു. അൾജീരിയ ഒരു ചെറിയ ടീമായിട്ട് അവരെ കാണേണ്ടതില്ല. അവരുണ്ടാക്കിയ പ്രതിരോധ നീക്കങ്ങളെല്ലാം മെസ്സിയുടെ ഒരു നീക്കങ്ങൾ കൊണ്ട് തടയാവുന്നതേ ഉള്ളൂ. ആദ്യ ഗോൾ നമ്മൾ കണ്ടതാണ് ഒരു ലോങ് റേഞ്ചർ, ടിപ്പിക്കൽ മെസ്സി ഗോൾ എന്ന് പറയുന്നത്. എതിരാളികളെ തീർത്തും സ്തബ്ധരാക്കുന്ന, അവരൊരു കാരണവശാലും പ്രതീക്ഷിക്കാത്ത ആംഗിളുകളിൽ നിന്നുള്ള ഷോട്ടുകൾ. അപ്പോ ആ ഗോള് മെസ്സി അദ്ദേഹത്തിന്റെ പൂർണ്ണ ഫോമിലാണെന്ന് തെളിയിക്കുന്നതായിരുന്നു. രണ്ടാം പകുതിയോടുകൂടെ മെസ്സിയുടെ ഒരു ആട്ടം നമ്മൾ ശരിക്കും അങ്ങ് കാണുകയാണ്. അദ്ദേഹത്തിന്റെ പ്രായം നമ്മൾ പരിഗണിക്കണം. ഈ ഒരു പ്രായത്തിലും എതിരാളികളെ നിഷ്പ്രഭനാക്കുന്ന മെസ്സി. മെസ്സി ഒരു പക്ഷേ മെസ്സിക്ക് പ്രായമായി എന്ന് ഇനിയും സമ്മതിക്കാൻ ആ കളി കാണുമ്പോൾ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും ആരാധകരെ ആനന്ദിപ്പിച്ചു കഴിഞ്ഞു മെസ്സി എന്നുള്ളതാണ്. അത് മാത്രമല്ല, മെസ്സിയുടെ 6-ാമത്തെ ലോകകപ്പാണ്. ആ ലോക അവസാന ലോകകപ്പിൽ അദ്ദേഹം കത്തിയാളുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ ഇല്ലാത്ത ലോകകപ്പിലെ ആദ്യത്തെ ഹാട്രിക് കൂടി അദ്ദേഹം കുറിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഈ മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം എത്തിക്കഴിഞ്ഞു. ലോകകപ്പിലെ എക്കാലത്തെയും ടോപ്പ് സ്കോറേഴ്സിലെ നിരയിലേക്ക് ഇപ്പോൾ 16 ഗോളുമായി മെസ്സി ഇപ്പോ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ആ തുടങ്ങിയിട്ടേ ഉള്ളൂ മെസ്സി. ഇനി ലോകകപ്പിൽ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളതാണ്. മെസ്സിയുടെ കാലിൽ പന്തെത്തുമ്പോൾ അതെപ്പോൾ പോസ്റ്റിലേക്ക് എത്തും എന്നുള്ളത് മാത്രമാണ്. മാത്രമല്ല അർജന്റീന ഇന്ന് കളിച്ച കളി എന്ന് പറയുന്നത് ചാമ്പ്യന്മാരുടെ കളി തന്നെയായിരുന്നു. എൻസോ ഫെർണാണ്ടസ് ഒക്കെ കളിച്ച കളി കണ്ടാൽ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വിഭവങ്ങൾ ഒരുപാടുണ്ട് ആ ടീമിൽ എന്നുള്ളതാണ്. പുതിയ യുവതാരങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അവർക്കൊപ്പം ലയണൽ മെസ്സി, ഇനിയിപ്പോ ആരെല്ലാം ഉണ്ടെങ്കിലും ലയണൽ മെസ്സി എന്നുള്ള താരം അതൊരു വ്യത്യസ്തനായ താരം തന്നെയാണ്. മാത്രമല്ല ഈ ലോകകപ്പിലും എംബാപ്പെ മെസ്സി പോരാട്ടത്തിന്റെ സൂചന ഒരേ ദിവസം നമ്മൾ കണ്ടു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. എംബാപ്പെ 2 അടിക്കുന്നു, മെസ്സി തൊട്ടടുത്ത 3 അടിക്കുന്നു എന്നുള്ള എന്നുള്ളതാണ്. ഇനിയിപ്പോ എംബാപ്പ എത്ര അടിക്കുമെന്നുള്ളത് കാത്തിരിക്കാം. ഖത്തർ ലോകകപ്പിന്റെ ഒരു ആവർത്തനമാകുമോ
5: എന്നുള്ളത് വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും താങ്ക് യു, താങ്ക് യു സോ മച്ച് വീണ്ടും ജോയിൻ ചെയ്തതിന്. സന്തോഷം വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കുന്നു.
9: താങ്ക് യു, താങ്ക് യു.
5: ഫൈസൽ അദ്ദേഹമായിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന. ഖത്തർ ലോകകപ്പ് വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഫൈസൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും നമുക്കതൊക്കെ കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് സ്പെഷ്യലി എല്ലാ അർജന്റീന ഫാൻസിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ടുകൾക്ക് ശേഷം ബാക്കി അപ്ഡേറ്റ്സിലേക്കും ബാക്കി വിശേഷങ്ങളിലേക്കും ഒക്കെ നമുക്ക് വരാനായിട്ടുണ്ട്. സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഈ ടൈമിൽ ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Sono. 91.7 FM. Radio
1: Sono. Qatar's happiness frequency.
2: Radio Sono. അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞമ്മൽ ബോയ്. സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ജൂൺ 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: ഹായ്, ഐ എം ടൊവിനോ തോമസ്.
7: ടൊവിനോ തോമസ്,
6: ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയാ
8: ചാപ്റ്റർ 2 ഞാനാ മോനെ.
6: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂട.
0: You're listening to Morning Safari.
5: Only on Radio Suno.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെയുണ്ട്. ജൂൺ 17 ബുധനാഴ്ച ദിവസമാണ്. ഇന്നൊരു ഫുട്ബോൾ സവാരി ആയിരുന്നു നമ്മുടെ മോർണിംഗ് സവാരി എന്ന് പറയേണ്ടവരും. നമ്മൾ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ ഫുട്ബോൾ വിശേഷങ്ങളും അപ്ഡേറ്റുകളും അങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനി പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സിലേക്ക് കൂടി നമുക്ക് വരാനായിട്ടുണ്ട്. പ്രത്യേകിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ഔദ്യോഗിക വിവരങ്ങളും അതല്ലെങ്കിൽ സേവനങ്ങളും ഒക്കെ ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്ന നമ്മുടെ പോർട്ടലാണ് ഹുക്കുമി എന്ന് പറയുന്ന പോർട്ടൽ അല്ലേ. ആ ഒരു പോർട്ടലിനെ പരിഷ്കരിച്ച പതിപ്പ് നമുക്കായിട്ട് മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ലഭ്യമായിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ വ്യക്തിഗത പ്രൊഫൈൽ കാണാനും അതല്ലെങ്കിൽ ഇടപാടുകളൊക്കെ ട്രാക്ക് ചെയ്യാനും രേഖകളൊക്കെ സൂക്ഷിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ സാധ്യമാകും എന്നുള്ളതാണ്. വെർച്വൽ അസിസ്റ്റന്റ്, അഡ്വാൻസ്ഡ് സെർച്ച് ഫീച്ചർ, വിവിധ ഡിസ്പ്ലേ ഓപ്ഷനുകൾ, അങ്ങനെ ഒരുപാട് ആകർഷകമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നിലധികം ഭാഷകൾ ലഭ്യമാണ്. 24 മണിക്കൂറും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, ലൈഫ് മൊമെന്റ്സ് എന്ന് പറയുന്ന ആ ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഹുക്കുമയുടെ ആ ഒരു പരിഷ്കരിച്ച പതിപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾക്ക് അരികിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇനിയിപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹൈഡൻ സേക്കിൻ്റെ ടൈമിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ സൂചനകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം വേഗം നമുക്ക് ആ സൂചനകളിലേക്ക് വരാം. അതിന് മുൻപായിട്ട് നമ്മളിതാ ഈ മണിക്കൂറിലെ ഒരു പാട്ട് കൂടി കേട്ടുകൊടങ്ങാണ്. ഫാൽമി മൂവിയിലെ പാട്ട്. സമയം 9 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: Hi, this is Arun Vijay.
2: This is Arun Vijay.
1: You're listening to Radio Sono 91.7 FM.
2: Radio Sono.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just

സമയം 9 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമില് നേരെ ഇനിയിപ്പോ നമ്മള് ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോവാണ്. ഇന്നും സമാനം നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബാലൻ മൂവി കാണാനുള്ള ടിക്കറ്റുകളായിരിക്കും ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ സൂചനകളിലേക്ക് പോകുന്നത് കേട്ടോ. 2024 റിലീസായ ഒരു സിനിമയാണിത്. 2024 റിലീസായ ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. പിന്നൊരു സൂചന പറയുകയാണെങ്കിൽ സൗഹൃദം ഈ സിനിമയിലൊരു പ്രധാനപ്പെട്ട ഒരു കോർ സബ്ജക്റ്റാണ്. ഓക്കെ, അതൊരു സൂചനയാണ്. മറ്റൊരു സൂചന, ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് കരുതുന്നു. ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. സൗഹൃദം ഈ സിനിമയിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2024 റിലീസായ ഈ ചിത്രം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. വേഗം നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാം. 5000917 എന്ന നമ്പറിലേക്ക് പടപട. എനിക്ക് എത്ര സ്പീഡിലാണെന്നറിയാം ഉത്തരം വരുന്നത്. വരട്ടെ പോരട്ടെ. ഓക്കെ, സുപ്രഭാതം പറയുന്നുണ്ട് അജി കൂടെ റൈറ്റ് ആൻസർ അയച്ചു തന്നിട്ടുണ്ട്. ഫരീസാദൊക്കെ പഠാന്ന് പറഞ്ഞ ഉത്തരം അയച്ചു, അത്ര അടിപൊളിയാണല്ലോ. ഓക്കെ, അൻവർ അലിയുടെ മെസ്സേജ് ഉണ്ട്, ഡി ജെ ആളുടെ മെസ്സേജ് തീച്ചൻ്റെ അൻഫാൽ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സിനിമ പിടികിട്ടിയ ആളുകൾ പെട്ടെന്നൊന്ന് അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്ക് സൂചന ഇനി പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. 2024 റിലീസായ ഒരു സിനിമ, ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ സിനിമയുടെ പേരിൽ വരുന്നുണ്ട്. സൗഹൃദം ഈ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ആനി മാത്യു റൈറ്റ് ആൻസർ ആണ് കേട്ടോ, ആനിയുടെയും കറക്റ്റ് ആൻസർ ആണ്. ഫാസിൽ അഷ്റഫ് കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. അപ്പോൾ വേഗം വേഗം ഉത്തരങ്ങൾ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. ബ്രദേഴ്സ് ഡേ എന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഈ പാട്ട് പാടിയിട്ടുള്ളത് നമ്മുടെ തമിഴ് ആക്ടർ ധനുഷ് ഉണ്ടല്ലോ, ധനുഷ് പാടിയ ഒരു പാട്ട്. ധനുഷും ബിബി മാത്യുവും ചേർന്ന് പാടിയ ഒരു പാട്ടാണ് നമ്മളിതാ കേട്ട് തുടങ്ങിയിട്ടുള്ളത്. സമയം 9 മണി കഴിഞ്ഞ് 16 മിനിറ്റാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 101.7 FM.
1: Qatar's happiness frequency.
2: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
1: This is Morning Safari. Morning Safari. Morning Safari. Morning
4: Safari. Malabar Golden Diamonds. Morning Safari.
5: Brought to you by Malabar Golden Diamonds. The responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
8: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, this is Shadi Sharma Rajesh Ram, and y'all know me as Blase.
3: You're listening to
2: Radio Suno, 91.7, Qatar's favorite radio station.
4: This is
5: Morning Safari, Morning Safari,
4: Morning Safari,
5: Morning Safari,
6: Malabar Golden Diamonds, Morning Safari,
0: brought to you by
7: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഇൻ അസോസിയേഷൻ വിത്ത്
9: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
10: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
11: Just feel

കൃഷിക്കാർ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ഗ്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആണ്. നമ്മൾ അവധി യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള ചില കാര്യങ്ങൾ നമ്മളുടെ അധികൃതർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് അവധി യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾ നമ്മുടെ എയർപോർട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് യാത്രാരേഖകളും പാസ്പോർട്ടിൻ്റെ കാലാവധിയും അല്ലെങ്കിൽ ഫൈനുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും ലഗേജും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം പരിശോധിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ അധികൃതർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. യാത്രാനുമതി ഉണ്ടെന്ന് ഉറപ്പാക്കുക. മുൻകൂർ യാത്രാനുമതി ആവശ്യമുള്ള വിഭാഗത്തിൽ പെടുന്ന ആളുകൾ അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം ഗതാഗത നിയമ ലംഘനങ്ങളോ അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞുള്ള താമസ പിഴകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് ഉറപ്പാക്കുക. മെട്രാഷ് ആപ്ലിക്കേഷനിലൂടെ നിലകൾ പരിശോധിക്കാവുന്ന അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടി അധികൃതർ വളരെ വളരെ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി പോയ കാര്യം നമ്മുടെ സൂചനകളായിരുന്നു. സൂചനകളിൽ നിന്നും എല്ലാവരും ഇങ്ങനെ സിനിമകൾ ഇങ്ങനെ കണ്ടുപിടിച്ച് വരുന്ന ഒരു സമയമാണ്. 2024 റിലീസായ ഒരു സിനിമയെക്കുറിച്ചായിരുന്നു നമ്മളിങ്ങനെ സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. 2024 റിലീസായ മൂവിയാണ്. ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ സിനിമയുടെ പേരിൽ വന്നു പോകുന്നുണ്ട്. സൗഹൃദത്തിൻ്റെ ഒരു ഒരു ഒരു ഒരു ഒരു കഥ കൂടി അല്ലെങ്കിൽ അതുകൂടി ഈ സിനിമയുടെ ഒരു കോർ സബ്ജക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു സൂചനയും കൂടെ ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഉത്തരം മീൻസ് നമ്മുടെ സമ്മാനം തരുന്നൊരു സിനിമയുണ്ടല്ലോ, ആ സിനിമയുമായി കണക്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടി ഒരു കണക്ഷനായിട്ട് ഞാനങ്ങ് പറയുകയാണ്. റിച്ചിയുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അബൂബക്കർ റൈറ്റ് ആൻസർ അയക്കുന്നു. ഉഷാടെ മെസ്സേജ് ഉണ്ട്, നൌഷാദ് ഉണ്ട്, ഫർഹാൻ, അസി, റംഷിദ്, കൃഷ്ണ സിനിമ മാറിപ്പോയില്ലോ. കൃഷ്ണ ചോദിക്കുന്നത് തെങ്കാശി പട്ടണമാണോ? അല്ല, തെങ്കാശി പട്ടണം അല്ല, 2024 വർഷം പറഞ്ഞത്. അപ്പോൾ തെങ്കാശി പട്ടണം ആവില്ലല്ലോ. അല്ലമീൻ്റെ റൈറ്റ് ആൻസർ, നെക്സ്റ്റ് ഒരു പേര് അയച്ചിട്ടുള്ള റൈറ്റ് ആൻസറാണ്. പേരില്ലാതെ റൈറ്റ് ആൻസേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. ഖാൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അജിയുടെ മെസ്സേജ് എനിക്ക് വന്നു, അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളും മെസ്സിൻ്റെ ഫോട്ടോ അയച്ചു വന്നിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, ഫാരിസിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഷാ ചാവക്കാട്, സഫ്വാൻ, ഫാസിൽ അഷ്റഫ്, അങ്ങനെ ഒരുപാട് പേരുടെ റൈറ്റ് ആൻസേഴ്സ് കിട്ടി നിൽക്കുന്നു. ഹസീബ റൈറ്റ് ആൻസറാണ്. ഷഹീർ റൈറ്റ് ആൻസർ അയക്കുന്നു. അതുൽ കൃഷ്ണ റൈറ്റ് ആൻസർ തന്നെ അയക്കുന്നു. അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണോ? ഓക്കെ, ഞാനൊന്നുകൂടെ പറയാം. 2024 റിലീസായ ഒരു സിനിമയാണ്. ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ സിനിമയുടെ പേരിൽ വന്നു പോകുന്നുണ്ട്. സൗഹൃദമൊക്കെ ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു കോർ സബ്ജക്റ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏതാണ് ഒരു സർവൈവൽ ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ സിനിമ മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നത് കൂടുതലായിട്ട്. ഓക്കെ, ബാലൻ മൂവി കാണാനുള്ള ടിക്കറ്റുകളാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത്. അതും ഒരു സൂചനയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. രാജു, രാജുവിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ മെസ്സേജുകൾ പോരട്ടെ. 5000009 എന്ന നമ്പറിലേക്ക് ചതിക്കാത്ത ചന്തു മൂവിയിലെ പാട്ട്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൺ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
5: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
0: You're listening to
6: Morning Safari.
0: Morning Safari.
6: Morning Safari.
1: Only on Radio Suno 91.7 FM.
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ 43 മിനിറ്റാണ്. ഗുഡ് മോർണിംഗ് അപ്പുണ്ണി.
8: വെരി ഗുഡ് മോർണിംഗ്.
7: അപ്പുണ്ണിക്ക് ഒരു സംശയം, ഇന്ന് നമ്മൾ മെസ്സി ഗോൾ അടിച്ച കാര്യം പറഞ്ഞു.
8: അല്ല, ഞാനതല്ല ആലോചിച്ചുകൊണ്ടിരുന്നത്. ഈ ഞാൻ ഇന്ന് ഇങ്ങള് വന്ന സമയത്ത് മനോരമയുടെ ഒരു ടൈറ്റിൽ കണ്ടായിരുന്നു, അമേസിംഗ് മെസ്സി
7: എന്ന്
8: പറഞ്ഞതുപോലെ തന്നെ മൊത്തം ഇന്ന് അർജന്റീനിയൻ മയമായിരുന്നു മോർണിംഗ് സവാരി.
7: തീർച്ചയായിട്ടും ഞാൻ തന്നെ പകുതിയായപ്പോ വിചാരിച്ച് കുറച്ചോ കൂടിപ്പോയോ എന്നൊരു സംശയം തോന്നി. പക്ഷെ രാവിലെ മാച്ച് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സമയമാകുമ്പോ അവരൊരു ആവേശം കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ ചെറിയൊരു ഉറക്കത്തിന്റെ ഒരു മൂഡിലാണ് പകുതിക്കേന്ന് വന്നത്. പക്ഷെ ഇവിടെ വന്ന് കേറിട്ട് എനിക്ക് ഇവിടുന്ന് എണീക്കാൻ പറ്റിയില്ല.
8: അതുപോലെ കാര്യങ്ങള് ഡിലേ ഉണ്ടായിരുന്നു.
7: അല്ല, അതുപോലെ ആൾക്കാരും ആവേശത്തിൽ എല്ലാവരും സന്തോഷത്തിൽ പോകുന്ന സമയം. എന്തായാലും ഇന്നത്തെ മത്സരങ്ങൾ കൂടി നമുക്കൊന്ന്, ഇന്നും ഈ പറഞ്ഞ പോലെ തന്നെ അതിഗംഭീരമായിട്ട് ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ എല്ലാ ദിവസങ്ങളും നോക്കുവാണെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള മത്സരങ്ങളായിരിക്കും നമ്മൾ കണ്ട് ആസ്വദിക്കാനായിട്ട് പോകുന്നതും ഒക്കെ തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ ഞാനിങ്ങനെ സൂചനകളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സൂചനകളിലൂടെ സിനിമ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ആവേശം കൂടെ നമുക്കുണ്ട് എന്നുള്ളതുണ്ട് കേട്ടോ. അപ്പം സൂചനകൾ ഇങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 2024 റിലീസായ സിനിമയാണിത്. ഒരു സ്ഥലത്തിന്റെ പേര് ഈ സിനിമയുടെ പേരിലുണ്ട്. സൗഹൃദം ഒക്കെ ഈ സിനിമയുടെ ഒരു കോർ സബ്ജക്റ്റ് ആണ്. ഒരു സർവൈവൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ ഈ സിനിമേനെ പറയാൻ പറ്റും. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് സിമ്പിൾ ചോദ്യമാണ്, വളരെ സിമ്പിളാണ്. ബാലൻ സിനിമയുടെ ടിക്കറ്റാണ് ഇന്നത്തെ ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത്. അപ്പൊ അതും ഒരു സൂചനയാണ്.
8: അല്ല, ബാലൻ സിനിമയുടെ സംവിധായകൻ എന്ന് പറഞ്ഞപ്പോഴാണ് കിട്ടിയത്. തീർച്ചയായിട്ടും മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന മൂവിയാണ് ഇന്ന് ഒളിപ്പിച്ചു വെച്ചത്.
7: അതെ, റൈറ്റ് ആൻസർ മഞ്ഞുമൽ ബോയ്സ് തന്നെയായിരുന്നു. അപ്പം ഭാഗ്യശാലികൾക്ക് ബാലൻ മൂവി, അതിന്റെ ട്രെയിലർ ഒക്കെ കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ
8: കണ്ടുപോലും
7: രക്ഷയില്ല.
8: നായിക മെയിൻ ക്യാരക്ടർ കഥാപാത്രത്തിന്റെ പേരെന്താണെന്ന് എനിക്ക്
7: കത്തിട്ടില്ല, ഞാനൊന്ന് വായിച്ചു പോയിട്ടില്ല. പക്ഷെ എന്തായാലും
8: കുട്ടിയും രസമായിട്ട്
7: തകർപ്പനായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വളരെ പ്രതീക്ഷയുണ്ട്, ഒരു മൂവിയാണ്, കാത്തിരിക്കാം ആ സിനിമയ്ക്കായിട്ട്. അപ്പം ഇന്നത്തെ മത്സരങ്ങളിലൂടെ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി പോകാം അല്ലേ. ഓക്കെ, ഇന്ന് രാത്രി 8 കാത്തിരിക്കുകയാണ്. കാരണം കുറച്ചു മുമ്പ് മുഹമ്മദ് എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇന്നല്ലേ പോർച്ചുഗലിന്റെ മാച്ച്, ഇന്നല്ലേ അണ്ണൻ ഇറങ്ങുന്നേ.
8: അതാണ് വേണ്ടിയത്. പോർച്ചുഗലിന്റെ മത്സരം എന്നതിനേക്കാൾ ഉപരിയായിട്ട് CR7 ഇന്ന് ഇറങ്ങുമോ,
7: അതെ
8: ഒരു ചോദ്യം. അത് മാത്രല്ല, ഒരു അർജന്റീനൻ ഫാൻ ആണെങ്കിലും ശരി, ബ്രസീലിയൻ ഫാൻ ആണെങ്കിലും ശരി, ഫ്രാൻസ് ആണ് നിങ്ങളുടെ ഇഷ്ട ടീമെങ്കിലും ശരി, നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പോർച്ചുഗൽ അല്ലെങ്കിൽ CR7 ഒരു ലോകകപ്പ്.
7: അതെ, അങ്ങനെ ഒരു ആഗ്രഹം ഒരു സൈഡിലുണ്ട്. പക്ഷെ അർജന്റീന ഫാൻസ് ഇന്ന് സമയക്കില്ല, ഇന്നത്തെ ദിവസം നമ്മളത് പറയില്ല അല്ലെ. അല്ല, ശരിയല്ലേ അർജന്റീന ഫാൻസ്. ഓക്കെ, അപ്പൊ ഇന്ന് പോർച്ചുഗൽ കോംഗോ മാച്ച് ആയിരിക്കും നമ്മൾ കാണുക. നമ്മുടെ സമയം 8 അല്ലേ.
8: ഓക്കെ
7: ഓക്കെ,
8: അതോടൊപ്പം തന്നെ നമ്മൾ പോയിന്റ് ടേബിളിലേക്ക് ഇതുവരെ വന്നില്ലായിരുന്നു. ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ 3 മുന്നിലുണ്ട്. മെക്സിക്കോയുടെ ഒപ്പം തന്നെ സൗത്ത് കൊറിയയും അവിടെയുണ്ട്. ഗ്രൂപ്പ് ബിയില് എല്ലാ ടീമുകളും ഓരോ പോയിന്റ്, ഖത്തർ ഉൾപ്പെടെയുള്ള എല്ലാ ടീമുകളും ഓരോ പോയിന്റുമായിട്ടാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് സിയിൽ നോക്കുകയാണെങ്കിൽ സ്കോട്ട്ലൻഡാണ് 3 മുന്നിൽ നിൽക്കുന്നത്. ബ്രസീൽ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പാണത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി നോക്കുകയാണെങ്കിൽ USA ഓസ്ട്രേലിയയും 3 മുന്നിട്ട് നിൽക്കുന്നു. ഗ്രൂപ്പ് ഇയില് ജർമ്മനിയും ഐവറി കോസ്റ്റും അവരും 3 നിൽക്കുന്നു. ഗ്രൂപ്പ് എഫില് സ്വീഡൻ മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പ് ജിയില് ന്യൂസിലൻഡും ഇറാനും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബെൽജിയും ഈജിപ്റ്റും എല്ലാം ഓരോ പോയിന്റുകളുമായിട്ട് നിൽക്കുന്നു. ഗ്രൂപ്പ് എച്ച് നോക്കുകയാണെങ്കിലും അവിടെയും എല്ലാ ടീമുകളും, 4 ഒരേ പോയിന്റുമായിട്ടാണ് നിൽക്കുന്നത്. ഗ്രൂപ്പ് ഐയില് നമ്മൾ നോക്കുകയാണെങ്കിൽ നോർവേയും ഫ്രാൻസും 3 പോയിന്റുകളുമായിട്ട്. ഗ്രൂപ്പ് ജെയില് അർജന്റീന 3 പോയിന്റുമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള ഗ്രൂപ്പുകളുടെ മത്സരങ്ങൾ നടക്കാനിരിക്കുന്നു.
7: ഓക്കെ, അപ്പൊ അതോടൊപ്പം തന്നെ ഇന്നത്തെ മാച്ചിൽ രാത്രി 11 മണിക്ക് ഇംഗ്ലണ്ട് ഫാൻസ് ഒരു സ്പെഷ്യൽ, അവർക്ക് ആ ടീമിനോടുള്ള ഒരു സ്നേഹം എല്ലാ കാലത്തും അതുപോലെ തുടർന്ന് പോകുന്ന ആളുകളാണ്. ഇംഗ്ലണ്ട്, ജർമ്മനി
8: അവരൊക്കെ
7: അങ്ങനെ തന്നെയാണ്.
8: നമ്മളിപ്പോ നാട്ടിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആളുകളോട് സംസാരിക്കുകയാണെങ്കിൽ ജർമ്മനി ഇംഗ്ലണ്ട്, ഇറ്റലി, ഫ്രാൻസ്,
7: അതെ ഇറ്റലി ഇപ്രാവശ്യം ഇല്ല, പക്ഷെ എന്നാലും ടീമിനോട് ഇഷ്ടമുള്ള ആളുകൾ ഇപ്പോഴും ഭയങ്കര കാര്യമായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മാച്ച് നമുക്ക് കാണാൻ പറ്റും. ക്രൊയേഷ്യ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടീമാണ്, ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് കളിക്കുന്ന ടീമാണ്.
8: അതായത് പലപ്പോഴും മാന്ത്രിക നീക്കങ്ങൾ നടത്തുന്ന ഒരു ടീമാണ് ക്രൊയേഷ്യ.
7: ലൂക്ക മോഡ്രിച് എന്ന് പറയുന്ന ആ ഒരു പേര് കൂടി ക്രൊയേഷ്യയോട് ചേർത്ത് വെക്കണം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മാച്ച് ഇന്ന് രാത്രി 11 മണിക്ക്, നമ്മുടെ സമയം 11 മണിക്ക് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് രണ്ട് തകർപ്പൻ മത്സരങ്ങൾ അങ്ങനെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നാളത്തെ മോർണിംഗും തീ പാറുന്ന മോർണിംഗ് ആയി മാറുമോ എന്നുള്ളതാണ് നമ്മളും ചിന്തിക്കുന്ന ഒരു കാര്യം. ഒരിക്കലുമില്ല ഈ സലക്കം നമ്മുടെ അർജന്റീനക്കാണ്, സോറി, അത് അൺഫല മെസ്സേജ് അയച്ചിട്ടുള്ളത്.
8: അതായത് അർജന്റീന
7: ബ്ലഡിൽ, അതാണ്
8: ചങ്കിലവരാണ്.
7: അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഈ കപ്പും, അത് മാത്രം രാവിലെ എല്ലാവരും പറഞ്ഞത് ഈ കപ്പും ടോപ് സ്കോററും ഞങ്ങൾക്കാണ്, പിന്നെ നിങ്ങൾ അതിനകത്ത് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. അതെ, അപ്പൊ നമുക്ക് കാത്തു കാത്തിരിക്കാം ഇനി ഓരോ മത്സരങ്ങളും ഇതേപോലത്തെ തന്നെ ആവേശത്തിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് നമുക്കും ഷെയർ ചെയ്യാനായിട്ടുള്ള കാര്യം.
8: ഓക്കെ, ഈ ഒരു ബുധനാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. ടാറ്റാ,
7: ബൈ ബൈ.

0: സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്സ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ഔദ്യോഗിക വിവരങ്ങളും സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്ന പോർട്ടലായ ഹുക്കുമിയുടെ പരിഷ്കരിച്ച പതിപ്പ് വാർത്താവിനിമയ മന്ത്രാലയം പുറത്തിറക്കി. വെർച്വൽ അസിസ്റ്റന്റ്, അഡ്വാൻസ്ഡ് സെർച്ച് ഫീച്ചർ, വിവിധ ഡിസ്പ്ലേ ഓപ്ഷനുകൾ എന്നിവ ആകർഷകമാണ്. ലൈഫ് മൊമെന്റ്സ് എന്ന നൂതന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഹുക്കുമിയുടെ പരിഷ്കരിച്ച പതിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. വിവാഹം, ശൈത്യകാല ക്യാമ്പിംഗ്, ഫാൽക്കൺ ഉടമസ്ഥത, ബോട്ട് ഉടമസ്ഥത, സാമൂഹിക ക്ഷേമ ആനുകൂല്യങ്ങൾ കൈപ്പറ്റൽ, വിരമിക്കൽ മാനേജ്മെന്റ് എന്നിവയാണ് പുതിയ പതിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേനൽക്കാല അവധി യാത്ര ആസൂത്രണം ചെയ്യുന്നവർ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ യാത്രാരേഖകൾ, പാസ്പോർട്ട് കാലാവധി, ഫൈനുകൾ, ലഗേജ് എന്നിവ ശ്രദ്ധാപൂർവം പരിശോധിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ഓർമ്മപ്പെടുത്തുന്നു. മിഷേരിപ്പ് മ്യൂസിയവും അൽ മർഖിയ ഗ്യാലറിയും സംയുക്തമായി കലാപ്രദർശനം ആരംഭിച്ചു. രാഷ്ട്രനിർമ്മാണത്തിൽ സംഭാവന നൽകിയ പൂർവികരുടെ കഥകൾ പറയുന്ന പ്രദർശനം ബിൻ ജൽമൂദ് ഹൌസിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ മാന്ത്രിക ഹാട്രിക്കിന്റെ മികവിൽ 2026 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ അർജന്റീനയ്ക്ക് മിന്നുന്ന വിജയം. ലോകകപ്പിലെ ഗ്രൂപ്പ് ഐ പോരാട്ടത്തിൽ സെനഗലിനെതിരെ ഫ്രാൻസിന് ആവേശകരമായ വിജയം. രണ്ടാം പകുതിയിൽ ഗോളുകൾ നിറഞ്ഞ മത്സരത്തിൽ 3-1 എന്ന സ്കോറിനാണ് ഫ്രഞ്ച് പട തങ്ങളുടെ വിജയത്തുടക്കം കുറിച്ചത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 42°C, കുറഞ്ഞ താപനില 32°C.
2: Weather report powered by Qatar Meteorology Department. This is home delivery only on Radio Sunoo 91.7 FM.

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. രാവിലെ 10 മണി കഴിയുമ്പോൾ ദാ എനർജറ്റിക് ആയിട്ട് നിങ്ങളുടെ കൂടെ ഒരുപാട് വിശേഷങ്ങൾ പറയാനൊക്കെ ദാ കൂട്ടുകൂടാനെത്തിയിരിക്കുകയാണ്. അശ്വമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഹോം ഡെലിവറി നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള എന്താണെന്നറിയോ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഏതൊക്കെ സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും എന്താ ഇങ്ങനെ ശോ, ഇതെന്ത് മാറാത്ത, ഇതെന്താ തീരാത്ത, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മൈൻഡിലൂടെ പോകും. ആ ഒരു സംഭവം ഒന്ന് മാറ്റി ചിന്തിച്ച് നമ്മൾ എവിടെയാണോ എത്തേണ്ടത്, എവിടെ കറക്റ്റായിട്ടുള്ള ടൈമിലാണോ നമ്മൾ അവിടെ എത്തേണ്ടത്, അതിനനുസരിച്ചിട്ട് നമ്മൾ അവിടെ എത്തിയിരിക്കും. എന്ത് നടക്കുന്നോ അത് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്, അഥവാ റൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കും. ടിൽ ദെൻ യു നീഡ് ടു വെയിറ്റ് പേഷ്യൻ്റ്ലി. ആ ഒരു കാര്യം മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി. സോ ഏതൊരു സിറ്റുവേഷനിലാണോ അവിടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പോസിറ്റീവ് ആക്കാം. ജസ്റ്റ് ഫിൽ ഇൻ വിത്ത് ലോട്ട് ഓഫ് മ്യൂസിക്, ലോട്ട് ഓഫ് പോസിറ്റിവിറ്റി. ആ ഒരു എനർജി ഒരു ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, മാജിക് ആണ് ഓൾവേസ് അവർ ലൈഫ്. അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, ഭയങ്കര രസമാണ്. ആൻഡ് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നും, ചിലപ്പോൾ ഇതെന്താണെന്ന് തോന്നും, അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. സോ ഈ ഒരു ലൈഫിൽ നമ്മൾ മുന്നോട്ടേക്ക് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പോസിറ്റീവായിട്ട് പോവുക. അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ കൂടെ രാവിലെ തന്നെ ഇതാ ജോയിൻ ചെയ്തിരിക്കുന്നു. എനിവേ, രാവിലത്തെ ആ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജസ് പോന്നോളൂ. അതിനോടൊപ്പം തന്നെ ആർക്കെങ്കിലും വിഷസ് കൊടുക്കാൻ മറന്നിട്ടുണ്ടോ, ഇന്നിപ്പോൾ കൊടുത്തില്ലെങ്കിൽ തീർന്നു കേട്ടോ, പ്രശ്നമാവേ. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ വിഷസ് അയക്കാനുള്ളതൊക്കെ തന്നെ മെസ്സേജായിട്ട് അയച്ചോ, ഞാൻ അത് വേഗം പറയുന്നതായിരിക്കും. അതിനോടൊപ്പം എവിടെ നിന്നാണ് കേൾക്കുന്നത് എന്ന് കൂടി മെസ്സേജ് അയക്കാൻ മറക്കേണ്ട. ഒരു ഫോട്ടോ അയക്കൂ, ഏത് സിഗ്നലിലാണ്, എവിടെയാണ് ഇപ്പോൾ മെസ്സേജ് അയക്കേണ്ട. നമ്പർ 5000091.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: തുളി തുളി തുളി മഴയായി വന്നാടേ.
4: Hi, this is Karthi.
5: You are listening to Radio Suno
4: 91.7 FM. കേട്ട് കേട്ട്

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
1: Home delivery.
3: വെൽക്കം ബാക്ക് ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് ഡിയർ അശ്മി, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന അമീനോട്. ഗുഡ് മോർണിംഗ്. സുഖമായി പോകുന്നു, അടിപൊളിയായി പോകുന്നു. എന്തായാലും ഈ ഒരു സമയം കുറച്ചധികം ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം തന്നെ ഫുട്ബോളാണ് ചർച്ചാ വിഷയം. എങ്ങോട്ട് തിരിഞ്ഞാലും ആരാണെങ്കിലും ഫുൾ ഹാപ്പി ആയിട്ട് നടക്കുന്നു. ഫ്രാൻസ് ഫാൻസ് ആണെങ്കിലും നേരെ തിരിച്ച്, അർജന്റീന ഫാൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇതൊന്നും അല്ല, മെസ്സീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് ഭയങ്കര ഹാപ്പി ഡേ ആയിരിക്കും. അങ്ങനെ ഹാപ്പിയായി നടക്കുന്ന സമയത്ത് ഇവരുടെയൊക്കെ തന്നെ ഗോളും കാര്യങ്ങളൊക്കെ കണ്ട്, അതിന് വേണ്ടിയിട്ട് ഉറക്കമൊക്കെ ഒഴിച്ച് അങ്ങനെ രാവിലെ ഇരുന്ന് ആ ഒരു മാച്ചസൊക്കെ കാണാനായിട്ട് ഇരുന്ന് അവരെയൊക്കെ സമ്മതിക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്കൊന്ന് 2022 കൂടി ഒന്ന് തിരിഞ്ഞു പോകണം. കാരണം നമുക്ക് ആ സമയത്ത് ഇവിടെ എല്ലാവരും ഇതുപോലെ തന്നെ ഉറക്കമൊക്കെ കളഞ്ഞ് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നു, ഫാൻ സോണുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പലയിടങ്ങളിലും രാത്രിയിൽ ഫുൾ വൈബായിട്ട് പലയിടങ്ങളിലേക്കും ഇറങ്ങുന്നു, ഫുഡ് കഴിക്കാൻ പോകുന്നു, ഫ്രണ്ട്സുമായിട്ട് പോകുന്നു. അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ളൊരു വൈബുള്ള സമയമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങൾ ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റഡ് ആയിട്ട് പോയി കഴിച്ചിട്ടുള്ള ഏതെങ്കിലും ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളോ ഒക്കെ പോട്ടെ, ഫാൻ സോണുകളിലൊക്കെ പോയപ്പോൾ ട്രൈ ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെ നിൽക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കാരണം എനിക്കും പറയാനുണ്ട്, ഇപ്പോൾ 2026 ഫിഫ വേൾഡ് കപ്പ് കാണാനെത്തിയ ഒരു ജർമ്മൻകാരന് ഇഷ്ടപ്പെട്ട ചില ഫുഡുകളും അദ്ദേഹം ഷെയർ ചെയ്ത ചില കഥകളും ഒക്കെ. പക്ഷെ അതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു കഥകൾ ഷെയർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വിളിക്കുക 444-4917 എന്നിട്ട് പറയാൻ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആ ഒരു ഒരു ഫുഡ് ഐറ്റം അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ആ ഒരു വൈബ്, ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സ്പ്ലോർ ചെയ്തൊരു സ്ഥലം എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം മെസ്സേജ് അയച്ചോളൂ 5000997, ഇല്ലെങ്കിൽ വിളിച്ചു പറയാം 444-4917 കേട്ടോ. വേഗം വിളിച്ചോളൂ.

വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM ഓം ഡെലിവറിയാണ്. കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അഷ്ടമിയാണ് കൂടെയുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് മുൻപ് ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ആ ഒരു ഫിഫ ടൈമിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്തിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ എവിടെ നിന്നാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുള്ളത് സ്റ്റേഡിയത്തിൽ നിന്നും കഴിക്കാറില്ലായിരുന്നു, പുറത്തിറങ്ങിയതിന് ശേഷമാണ് കഴിക്കാറുള്ളതെന്ന് പറഞ്ഞിട്ട് റേണുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതിനിടയിൽ ഗുഡ് മോർണിംഗ് അഷ്ടമി, പ്രഭു മാടമ്പിക്കാട്ടിലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. പ്രഭു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്. കഴിഞ്ഞത് ഇന്നത്തെ വെളുപ്പിനെ ഉണ്ടായിരുന്ന മാച്ചിൻ്റെ വീഡിയോ ആണ് അയച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ അടുത്ത മെസ്സേജ് അജയുടെ മെസ്സേജ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഫാൻ സോൺ പ്രത്യേകിച്ചും അൽബിദയിൽ പോയിട്ടായിരുന്നു എക്സ്പ്ലോർ ചെയ്യാറ്. ഓക്കെ, അവിടെ ശരിയാണ് കേട്ടോ, അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയി എക്സ്പ്ലോർ ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ മത്താറിൽ പോയി ഫുഡ് കഴിക്കലല്ലേ നടക്കൂ എന്ന് പറഞ്ഞിട്ട് സജീവിൻ്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. അതും ശരിയാണ്, മത്താർക്കധികം സ്ട്രീറ്റൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ച സമയമായിരുന്നു നമ്മുടെ ഇവിടുത്തെ വേൾഡ് കപ്പിൻ്റെ ടൈം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരുന്ന സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ എനിക്ക് ഇനി അടുത്ത് ചോദിക്കാനുള്ളത് ഇത്തവണത്തെ ഈ ഒരു വേൾഡ് കപ്പിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പക്ഷേ അത് കറക്റ്റായിട്ട് അനുഭവിച്ച് ആ ഒരു ഇതിനെക്കാട്ടിയൊക്കെ അതിഗംഭീരമായിട്ടുള്ള ഫിഫ നമ്മൾ ആഘോഷിച്ച ആൾക്കാർ തന്നെയാണ് ഖത്തറിലുള്ളവർ. അതിൽ വേറൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒക്കെ തന്നെ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വന്ന് അല്ലെങ്കിൽ ഈവൻ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് വന്ന് കണ്ട ഒരു ഫിഫ കൂടിയായിരുന്നു ഖത്തറിലെ 2022 ഫിഫ വേൾഡ് കപ്പ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് ഈ ഒരു ഖത്തറിലെ ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ടുപോയി പരിചയപ്പെടുത്താനായിട്ടുള്ള ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു അല്ലേ. നമുക്ക് അവിടെ പോവാം, നമുക്ക് ഇവിടെ പോവാം, ഇന്ന സ്ഥലത്തെ ഇന്ന സംഭവം സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോയി ഓരോ സ്ഥലത്തെയും ഫുഡ് ഐറ്റം ട്രൈ ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ടുള്ള ഓർമ്മകളും നിങ്ങൾക്കുണ്ടാവും. സോ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും വന്നവർ അതിനോടൊപ്പം അവരെ കൊണ്ടുപോയി എന്തെങ്കിലും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ട്രൈ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കഥകൾ പറയാനും ഇപ്പം തന്നെ വിളിക്കാം 444-444-9-1-7 ലേക്ക് കേട്ടോ. സനോ കുക്ക്ബുക്ക്. അപ്പോൾ എന്തായാലും വേഗം തന്നെ ഡയൽ ചെയ്യുക, വേഗം തന്നെ ഡയൽ ചെയ്തിട്ട് നിങ്ങളുടെ കഥകൾ പറയാം. 444-444-917 അങ്ങനെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വന്നപ്പോൾ ഖത്തറിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ എവിടേക്ക് കൊണ്ടുപോയിട്ടാണ് പരിചയപ്പെടുത്തിയത്, അവർക്ക് എന്തൊക്കെയാണ് വാങ്ങിച്ച് കൊടുത്തിട്ടുള്ളത്, ഇതൊക്കെ മെസ്സേജ് അയച്ചോളൂ 500-000-917. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരെ വിളിച്ചും പറയാം കേട്ടോ, 444-444-917.

0: ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സിനോ 91.7.

യെസ് വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളുടെ ഒരു ഫിഫ വേൾഡ് കപ്പ് കാണാൻ ഖത്തറിലേക്ക് എത്തിയ സമയത്ത് നിങ്ങളുടെ ഫാമിലി ആവാം ഫ്രണ്ട്സ് ആവാം അവരെ കൂടെ വന്നപ്പോൾ അവർക്ക് കൊണ്ടുപോയി ട്രൈ ചെയ്യാനായിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള കുറച്ചധികം ഫുഡ് ഐറ്റംസിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഐ വാസ് പ്രിറ്റി ഷുവർ ദാനത്തിലെ ആ ഒരു ബാർബിക്യൂ കൊണ്ടുപോയി എന്തായാലും കഴിപ്പിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ ദാ ഇവിടെ മെസ്സേജസ് വന്നിരിക്കുകയാണ്. ദാനത്തിലെ ഫിഷ് ബാർബിക്യൂ മസ്റ്റ് ആയിരുന്നു. സീബ്രീമും സീബാസും എല്ലാം മേടിച്ചു കൊടുത്തു. വന്നത് എൻ്റെ ചേട്ടനും വൈഫും രണ്ട് കുട്ടികളുമാണ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അരുൺ ജി ആണ്. അപ്പം അരുണിൻ്റെ ഈ പറഞ്ഞ ബ്രദറും മക്കളും ഒക്കെ തന്നെ വന്നപ്പോൾ വൈഫും ഒക്കെ തന്നെ വന്നപ്പോൾ അവരെയും കൊണ്ട് ദാനത്തിൽ പോയി. അടുത്ത മെസ്സേജ് മന്തി മസ്റ്റ് മന്തി. ഓക്കെ ശരിയാണ്, മന്തി പല ടേസ്റ്റിലുള്ള മന്തികളൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഒരുപാട് പേര് കൊണ്ടുപോകും. ചിലപ്പോൾ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ നെഹദിയിലെ മന്തി ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, അതുപോലെ അൽക്കാത്തിമിലെ മന്തി ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. അങ്ങനെ അതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് കൊണ്ടുപോയി എന്നുള്ള രീതിയിലാണ് ആളുടെ മെസ്സേജ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ കറക്റ്റായി മുഖ്യം അത് ശരിയാട്ടോ, കറക്ക് ട്രൈ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഒരു ക്വിസീൻ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് അതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനിടയിൽ ലൈസൽ മഞ്ഞാലിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, അധികം ആരും മറക്കാത്തൊരു സംഭവം മെട്രോ ദിസ് വേ മെട്രോ ദിസ് വേ. ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ മെമ്മറീസ് ഇത്തവണ വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോഴും ഈ ഒരു സംഭവം വരുന്നുണ്ട്. ഞാനും ആലോചിക്കായിരുന്നു എൻ്റെ മെമ്മറീസ് ഒന്നും ഞാൻ അധികം ഇട്ടിട്ടില്ല, ഇരുന്നൊന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച് എടുത്തിട്ട് വേണം ഇടാൻ. ആ അതിനിടയിൽ ഫിറോസിൻ്റെ മെസ്സേജും ഉണ്ട്, കൂട്ടത്തല്ലില്ലായിരുന്നു സമാധാനമായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ട്. അതെ ശരിയാട്ടോ, എല്ലാ ഫാൻസും ഭയങ്കര സമാധാനത്തോടു കൂടിയാണ് എല്ലാ മാച്ചസും കാണാൻ പോയത്. അപ്പോൾ ഞാൻ ഇത്രയും നേരം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കളി കാണാനായിട്ട് ഇപ്പോഴത്തെ ഈ ഒരു 2026 ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി അമേരിക്കയിലേക്ക് എത്തിയത് ഒരു ജർമ്മൻ ഫാനായിരുന്നു. അങ്ങനെ ആ ഒരു ജർമ്മൻ ഫാനിന് അമേരിക്കൻ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ആ ഫുഡിൻ്റെ ഫാനായി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ ട്രിപ്പിൻ്റെ തന്നെ ഒരുപാട് വിശേഷങ്ങൾ അയാൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി കെയിൻസിൽ നിന്നൊക്കെ തന്നെ കഴിച്ചിട്ടുള്ള യുനോ ദ ചിക്കൻ സ്ട്രിപ്സ് ആൻഡ് ഫ്രൈസ് അത് അങ്ങനത്തെ ഒരു ബേസിക്കലി ഉള്ള ആ ഒരു ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ തന്നെ ഫോട്ടോസ് ഷെയർ ചെയ്ത്. കാരണം അവർ റോഡ് ട്രിപ്പിലാണല്ലോ, ഒരു മാച്ച് കഴിഞ്ഞാൽ അടുത്ത റോഡ് ട്രിപ്പിൽ അടുത്തടുത്ത് എത്തിയാലല്ലേ അടുത്ത മാച്ച് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വലിയ റോഡ് ട്രിപ്പിൽ കഴിച്ചിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റത്തിൻ്റെയാണ് ഫ്രെഡി എന്ന് പറയുന്ന ഒരാൾ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ഭയങ്കര ചർച്ചാ വിഷയമാകുന്നു. ഞാൻ വിചാരിച്ചു സത്യത്തിൽ ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ള ഫുഡ് ഐറ്റത്തിനെ കുറിച്ചിട്ടൊക്കെ എന്തൊക്കെ വീഡിയോസ് ആയിരുന്നു അല്ലേ വന്ന്. ഒരുപാട് പേര് ആ സമയത്ത് ഇവിടുത്തെ ഖത്തറിൻ്റെ ഹോസ്പിറ്റാലിറ്റിയെക്കുറിച്ചും ഫുഡിനെ കുറിച്ചിട്ടും പോകേണ്ട സ്ഥലത്തെക്കുറിച്ചും ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചും ഒക്കെ തന്നെ പറഞ്ഞു. ആൻഡ് വി സ്റ്റിൽ സേ ദാറ്റ് ദ സെയിം ദ ബെസ്റ്റ് വേൾഡ് കപ്പ് എവർ.

This is home delivery only on Radio Sunoh 91.7 FM.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 8 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. ഹോം ഡെലിവറിയുടെ സമയമാണ്. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഫിഫയുടെ ഓർമ്മകളിലൂടെയൊക്കെ ഇങ്ങനെ പോയി തിരിച്ചെത്തുന്ന സമയത്ത് നല്ല ചൂടാണ്. പുറത്തുനിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ കണ്ണു തുറക്കാൻ പറ്റുന്നുണ്ടാവും. ഒരു കണ്ണാടി എടുത്ത് കണ്ണിൽ വെക്കാണ്ട് വണ്ടി പോലും ഓടിക്കാൻ പറ്റില്ല. അതാണ് അവസ്ഥ. 40 ഡിഗ്രി 41 ഡിഗ്രി 42 ഡിഗ്രി പലയിടത്തും അങ്ങനെ വേരിയേഷൻസ് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ ഒരു ഡിഗ്രി സെൽഷ്യസിൽ ഭയങ്കരമായിട്ട് നല്ല പോലെ ഒരു മുട്ട പൊട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബുൾസയായിട്ട് കിട്ടും. ആ അവസ്ഥയിലാണ് ഇപ്പോൾ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനിടയിൽ ചെറുതായിട്ട് നിങ്ങളുടെ ഹെയറും കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഡാമേജ് ആവുന്നുണ്ടാവാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ പുറത്തെ ഈ പൊടിക്കാറ്റാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. ഈ പൊടിയും വിയർപ്പും ഒക്കെ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കും. അതുകൊണ്ട് വീട്ടിലെത്തിയതിന് ശേഷം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു മാസ്ക് തന്നെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഡീപ്പ് ഹൈഡ്രേഷന് വേണ്ടിയിട്ട് നമുക്കിവിടെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ്. അതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ ഹണി, പിന്നെ ഒരു 1/2 മുറി മതി അവക്കാഡോ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പ്ലെയിൻ യോഗേർട്ട് എടുക്കാം, അല്ലെങ്കിൽ അലോവേറയുടെ ജെൽ എടുത്താലും മതി, കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിൽ നല്ല രീതിയിൽ ആ ഒരു സൺ ഡാമേജ് ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് നമ്മുടെ പ്രോട്ടീൻ ലോക്ക് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യും. ഹണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർ ടു ദ ഡ്രൈ സ്ട്രാൻഡ് നല്ലപോലെ പുള്ളിയാൻ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും, കുറച്ചും കൂടി നറിഷ് ചെയ്യും. അതുപോലെ അവക്കാഡോസ് എന്ന് പറയുന്ന ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ വിറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് തന്നെ നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ടും കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ എൻഡിൽ ഹെയറിൻ്റെ എൻഡിലൊക്കെ തന്നെ കുറച്ചും കൂടി ഒരു ജീവൻ കൊണ്ടുവരാൻ സഹായിക്കും സത്യത്തിൽ. പിന്നെ അലോവേരയും അല്ലെങ്കിൽ യോഗേർട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എടുക്കാം. കാരണം ഒരു ജെൻറ്റിൽ ക്ലെൻസ് രീതിയിലാണ് ഇതിൻ്റെ ഒരു കൈൻഡ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. കാരണം ആ സ്വെറ്റും കാര്യമൊക്കെ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടും, പിന്നെ അലോവേരയാണെങ്കിൽ കുറച്ചും കൂടി ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും, ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഹൈഡ്രേഷൻ കൂടുതൽ തരും. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ അവക്കാഡോ നല്ല പോലെ ഒന്ന് സ്മാഷ് ചെയ്യുക, ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് സ്മൂത്ത് പേസ്റ്റ് പോലെ ആക്കി എടുക്കുക, ബ്ലെൻഡർ യൂസ് ചെയ്യാം. അങ്ങനെ നല്ലപോലെ ഒരു ലംസും ഇല്ലാതെ നല്ല പോലെ കംപ്ലീറ്റ്ലി ബ്ലെൻഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം കോക്കനട്ട് ഓയിൽ, ഹണി അല്ലെങ്കിൽ ഈ യോഗേർട്ട് എന്താണെങ്കിലും അതിലേക്ക് നല്ലപോലെ ഇട്ട് ആദ്യം മറ്റതൊന്ന് നന്നായി മാഷായി കിട്ടിയെന്ന് കാണുമ്പോൾ തന്നെ ഇതിട്ടതിന് ശേഷം ഒരു സ്മൂത്തിയുടെ ഒരു എഫക്റ്റിൽ കിട്ടൂലേ, ആ ഇതെല്ലാം കൂടിയിട്ടൊന്ന് സ്മൂത്തി രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ നമ്മുടെ ഹെയർ ഒരു മിസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ, അതായത് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും. കാരണം ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നതിലും നല്ലത് അങ്ങനെ ഇരിക്കുന്ന ഒരു മുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മിഡിൽ ലെങ്ത്തിൽ നിന്നും നല്ലപോലെ താഴേക്കും അതുപോലെ തന്നെ സ്കാൽപ്പിലും ഒക്കെ നല്ലപോലെ ഇതിട്ടതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക സ്കാൽപ്പ് ഫോർ അറ്റ്ലീസ്റ്റ് 2 to 3 മിനിറ്റ്സ്. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തലയൊക്കെ ആ ഒരു മുടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തൊന്ന് കെട്ടി അവിടെ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഷവറിലേക്ക് പോയിട്ട് ഒരു ജെൻറ്റിലായിട്ടുള്ളൊരു ക്ലെൻസർ, അതായത് ഇപ്പം ഷാമ്പു എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അത് കുറച്ചൊരു ജെൻറ്റൽ ഷാമ്പു യൂസ് ചെയ്യാനായിട്ട് ഓർക്കുക കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് നല്ലപോലെ ആ ഒരു ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് നമ്മുടെ ഹെയറിനെ ആക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലൂക്ക് വാം വാട്ടർ മാത്രം യൂസ് ചെയ്യുക, ഭയങ്കര തണുപ്പോ ഭയങ്കര ചൂടിലേക്കോ പോകരുത്. ആ ഒരു ഓയിലും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഷാമ്പുവിലൂടെ തന്നെ മാറിക്കിട്ടും, അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫോളോ ചെയ്യുമ്പോഴും ഒരു ലൈറ്റ് വെയ്റ്റ് കണ്ടീഷണറിലേക്ക് പോകാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ ടിപ്പ് ഫോർ യുവർ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പ് ആൻഡ് ഓൾസോ ഭയങ്കര ഈ ഒരു ഹീറ്റ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സമ്മർ ടൈമിൽ നമ്മുടെ മുടിക്ക് കൊടുക്കാനുള്ള ഒരു വലിയ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സെൽഫ് ടൈം തന്നെയാണ്. സോ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ദാൻ ദിസ് ഇസ് ഓൾവേസ് ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഓൾസോ ഫീമെയിൽ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ, കുറച്ചധികം വിശേഷങ്ങൾ വന്നിട്ട് പറഞ്ഞുതരാം.

0: വോഡഫോൺ ഷൂഫ് ആപ്പ്. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, more rewarding living. Terms and conditions apply.
2: Let's play football.
0: Football Mania.
3: ലോക ചാമ്പ്യന്മാരായ ഒരു ടീമും ഗോളിയും തമ്മിൽ മത്സരിച്ചപ്പോൾ ആ കാഴ്ച കണ്ട് ലോകമൊന്ന് ഞെട്ടി. സ്പെയിൻ കേപ്പ് വെർദെ മത്സരം കഴിഞ്ഞപ്പോൾ 1.5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ള ആ രാജ്യവും

വെൽക്കം ബാക്ക് ടു ദേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അശ്രമിയാണ് കൂടെയുള്ളത്. ഈ ചൂട് സമയത്തുമ്പോഴേ നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധ കൂട്ടും. അതായത് ചിലപ്പോൾ ചില ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇത് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ കയറ്റണമല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും അല്ലേ. കാരണം അത് സ്പോയിലായി പോവും, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് അത് പിന്നെ പ്രശ്നമാവും. ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് അതിലും വലിയ പ്രശ്നമാണ്, പ്രത്യേകിച്ചും സമ്മർ ടൈമിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, പണ്ട് കാലത്ത് ഈ പറഞ്ഞ ഫ്രിഡ്ജോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഈ പാലാണെങ്കിലും അതിൻ്റെ കൂടെ ഫ്രഷ് മീറ്റ് ഒക്കെ ആണെങ്കിലൊക്കെ എങ്ങനെയാണ് സ്പോയിലാവാതെ പണ്ടത്തെ കാലത്ത് ഇരുന്നിട്ടുള്ളതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് കാരണം ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും ഫ്രിഡ്ജില്ലെങ്കിലും അവരുടെ ടെക്നിക്കുകളായിരുന്നു വർക്കൗട്ട് ആയിക്കൊണ്ടിരുന്നത്. ഓരോ ആൾക്കാർക്കും അറിയാം ഇതെങ്ങനെ നാശമാകാതെ അല്ലെങ്കിൽ ചീത്തയാകാതെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. അപ്പം അങ്ങനെ ഓരോ വീടുകളിലും അതിൻ്റെതായ ടെക്നിക്സും കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്യുന്നവർ തന്നെയായിരുന്നു. അങ്ങനെ ഒരു ടെക്നിക്കിനെ കുറിച്ചിട്ടാണ് എനിക്കും പറഞ്ഞു തരാനായിട്ടുള്ളത്. സോ ബേസിക്കലി പണ്ട് കാലത്ത് ഇപ്പം നാട്ടിലേക്ക് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 35 to 40 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരിക്കും ഒരു സമ്മർ ടൈമിലെന്ന് പറയുന്നത്, ആ ഒരു സെഞ്ചുറീസ് ബിഫോർ കേട്ടോ. അപ്പം റെഫ്രിജറേറ്റേഴ്സ് ഒന്നും തന്നെ ഇല്ലാത്തപ്പോൾ കിച്ചണിലെ ചില സയൻറ്റിഫിക് സിസ്റ്റങ്ങൾ കറക്റ്റായിട്ട് ഇൻ ലൈഫിലേക്ക് കൊണ്ടുവന്നാണ് അവർ ഇതൊക്കെ കേടാകാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി വളരെ സിമ്പിളാണ്. പാല് കിട്ടിയാൽ ഉടനെ തന്നെ അത് കംപ്ലീറ്റ്ലി ബോയിൽ ചെയ്യും. അതായത് അതിലെ ബാക്ടീരിയ ഒക്കെ തന്നെ നശിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പാല് നാശമാകാനായിട്ട് ചാൻസസ് കൂടുതലുള്ളത് ബാക്ടീരിയ കാരണം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ആ ബാക്ടീരിയ അങ്ങോട്ട് കൊല്ലും. അതിനുവേണ്ടി നന്നായിട്ട് അതങ്ങോട്ട് തിളപ്പിക്കും. തിളപ്പിച്ച് നല്ലപോലെ സെറ്റായതിനു ശേഷം നാച്ചുറലി തന്നെ അതൊന്ന് കൂളാവാനായിട്ട് മാറ്റിവെക്കും. അപ്പോൾ അതിങ്ങനെ ഒന്ന് കൂളായതിനു ശേഷം ഈ പാല് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ മൺപാത്രങ്ങളോ ആണ് ഉപയോഗിക്കാറുള്ളത്. അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഏറ്റവും വീട്ടിലെ ഒരു കൂളസ്റ്റ് ഏരിയ എവിടെയാണോ അവിടെയാണ് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്നിട്ടാണ് അതിൽ നിന്നും ഈ പാല് ഓരോ ദിവസവും എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു ലെവല് വരെ ഈ പറഞ്ഞ പോലെ പാല് ചീത്തയാകാതെ, അതായത് ഇപ്പം നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ ഒക്കെ തന്നെ വേണ്ടതൊക്കെ കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൗതുകകരമായിട്ടുള്ള കാര്യം തന്നെയല്ലേ. കാരണം ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ സ്റ്റീൽ പാത്രത്തിലൊക്കെ എടുത്ത് എവിടെയെങ്കിലും വെച്ചാൽ പോലും അത് ചിലപ്പോൾ അടുത്ത ദിവസം ആകുമ്പോൾ ചീത്തയായിട്ടുണ്ടാവും. അതാണ് നമ്മളതിനെ കറക്റ്റായിട്ട് നോക്കേണ്ട രീതിയിൽ നോക്കാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ്. നമുക്ക് റെഫ്രിജറേറ്റർ ഇല്ലെങ്കിലും പാലൊക്കെ ചീത്തയാകാതെ അല്ലെങ്കിൽ കേടാകാതെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ആക്ഷൻ
3: മുന ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ,
5: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ഹോം ഡെലിവറി

0: വചനങ്ങളിലൂടെ.
1: നന്മകളെല്ലാം ദാനമാണ്. നന്മയിലേക്ക് ആളുകളെ വിളിക്കുന്നവൻ ആ നന്മ ചെയ്തവനെ പോലെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്കിനുള്ള സമയം.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

ഇങ്ങനെ തിളപ്പിച്ച് മാറ്റി വെക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഉപയോഗിച്ചിരുന്ന ചില ട്രിക്കുകളും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഒന്ന് പാല് നല്ലപോലെ തിളപ്പിച്ച് അതിനുശേഷം അത് നാച്ചുറലി ഒന്ന് കൂളാവാനായിട്ട് വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു മൺചട്ടിയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിലോ ഒക്കെ തന്നെ ഒഴിച്ച് ഏറ്റവും കൂളായിട്ടുള്ള ഒരു സൈഡിൽ കൊണ്ടുപോയി വയ്ക്കുക. ഇതായിരുന്നു പണ്ടത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. വെൽക്കം ബാക്ക്. ഹോം ഡെലിവറിയാണ് അഷ്ടമിയാണ് കൂടെയുള്ളത്. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതേ പാല് തന്നെ അവിടെ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക റെസ്റ്റ് ചെയ്യാൻ വെക്കുക, അത് കഴിഞ്ഞിട്ട് എപ്പോൾ വേണോ അപ്പോൾ മാത്രം എടുത്തിട്ട് വീണ്ടും യൂസ് ചെയ്യുക, അത് നടക്കില്ല കേട്ടോ. ഒരു 8 അല്ലെങ്കിൽ 10 ഇതിനിടയിൽ ഏതെങ്കിലും ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇത് യൂസ് ചെയ്യോ യൂസ് ചെയ്യാതിരിക്കോ ഡസന്റ് മാറ്റർ, 8 അല്ലെങ്കിൽ 10 മണിക്കൂറിനുള്ളിൽ തന്നെ വീണ്ടും ഇതേ ഫുൾ പാലെടുത്ത് ഒന്നും കൂടി റീഹീറ്റ് ചെയ്യണം. എന്നിട്ട് വീണ്ടും തണുപ്പിക്കാൻ വെച്ചിട്ട് വീണ്ടും ഇത് സ്റ്റോറിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. വീണ്ടും അത് കഴിഞ്ഞിട്ടില്ല, ആ പാത്രത്തിലുള്ള പാല് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും അതുപോലെ റീഹീറ്റ് ചെയ്യുക. അങ്ങനെ ഈ ഒരു റീഹീറ്റിംഗ് പ്രോസസ്സ് വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കും. കാരണം ഈ ഒരു 8 മണിക്കൂറിനുള്ളിൽ വീണ്ടും ബാക്ടീരിയ വളരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിനെ ഒന്ന് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റീഹീറ്റ് ചെയ്യുന്നത്. ഈ റീഹീറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയുമ്പോഴാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്, ഫ്രിഡ്ജ് വന്നതിന് ശേഷവും ഈ ഫുഡൊക്കെ എടുത്തിട്ട് നേരെ ഫ്രിഡ്ജിൽ വെക്കും, പിന്നെന്താ സംഭവിക്കുക, വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും റീഹീറ്റ് ചെയ്ത് കഴിച്ചുകൊണ്ടേയിരിക്കും. ഇത് ആക്ച്വലി നമ്മുടെ ഹെൽത്തിന് നല്ലതാണോ? നല്ലതാണോ എന്ന് വെച്ചാൽ ഒട്ടും നല്ലതല്ല. പക്ഷെ എങ്ങനെയാണ്, എങ്ങനെയൊക്കെ ചെയ്യണം, ഇതെന്താണ് ഇതിൻ്റെ പിന്നിലെ കാര്യം, ഇതൊക്കെ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു തന്നാലോ? ഞാനല്ല, അതിന് പറയാനായിട്ട് യോഗ്യതയുള്ള ഒരാൾ തന്നെ എത്തുന്നതായിരിക്കും. സോ കീപ് ലിസണിങ്, ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്, ഹോം ഡെലിവറിയിൽ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹലോ എവ്രിവൺ, ദിസ് ഇസ് നരേഷ് അയ്യർ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7. കേട്ട്

This is home delivery only on Radio Sonoo 91.7 FM.

0: വെൽക്കം ബാക്ക്. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് ജീനിയോ സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. അഷ്ടമിയാണ് കൂടിയുള്ളത്. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞു, നമ്മള് കുക്ക് ചെയ്ത ഫുഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാലാണെങ്കിലും ചോറാണെങ്കിലും ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ തന്നെ കുക്ക് ചെയ്തതിന് ശേഷം അങ്ങനെയേ അവിടെ വെക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ട രീതി ഒന്നും തന്നെ നമുക്ക് അറിയില്ല. പിന്നെ സമ്മർ ടൈം കൂടിയാണല്ലോ, അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ കൂടുതൽ ജോയിൻ ചെയ്യുന്നത് അഹാന നാസർ ആണ്, ദ ഫുഡ് സേഫ്റ്റി ഓഫീസർ. അഹാന, ചോറൊക്കെ ബാക്കി വന്ന അത് അവിടെ ഇരിക്കും. അമ്മമാര് ഉറങ്ങുന്നതിന് മുൻപായിരിക്കും ചിലപ്പോൾ അതെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റുക, എന്നിട്ട് നാളെ തിളപ്പിച്ച് ഊറ്റിയെടുക്കാമല്ലോ എന്നൊക്കെ വിചാരിക്കുക. സോ ഇസ് ദാറ്റ് ആക്ച്വലി എ ഗുഡ് പ്രോസസ്? കുക്ക്ഡ് ഫുഡ് ഒരു 2 hours കൂടുതൽ പുറത്തേക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ റൈസ് കുക്ക് ചെയ്തെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കറി ഉണ്ടാക്കി, അത് ഒരു 2 hours മാക്സിമം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെക്കാം. അതിനുള്ളിൽ നമ്മൾ കൺസ്യൂം ചെയ്താൽ ഓക്കെ, അതല്ല നമ്മൾ അത് അങ്ങനെ തന്നെ കിച്ചണിൽ വെച്ചാൽ ദർ വിൽ ബി എ ചാൻസ് ഓഫ് ഫുഡ് പോയ്സൺ. ഉറപ്പായിട്ട് അവിടെ ഒരു ഫുഡ് പോയ്സൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ഫുഡ് ബിലോ 5°C,
1: ഓ
0: അതല്ലാന്നുണ്ടെങ്കിൽ എബോവ് 63°C കീപ്പ് ചെയ്യണം.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. അപ്പം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം 2 hours നമുക്ക് ഈ ഒരു സംഭവം അല്ലെങ്കിൽ കുക്ക്ഡ് ഫുഡ് നമുക്ക് പുറത്ത് കീപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വൺസ് ഈ ഒരു ഫുഡ് കൂളായ നേരെ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ, ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ കീപ്പ് ചെയ്യുക ഇൻസൈഡ് ദ ഫ്രിഡ്ജ്.
1: ഓക്കെ ഓക്കെ. എന്തായാലും നമുക്ക് റീഹീറ്റിങ്ങിനെ കുറിച്ചിട്ടും ചോദിക്കാനായിട്ടുണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നമുക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോസ് 91.7 FM നമ്മുടെ കൂടെ ദ ഫുഡ് സേഫ്റ്റി ഓഫീസർ അഹാനയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Hi guys,
3: this is Nikki Galrani here.
4: You're listening to
3: Radio Suno 91.7 FM. Kete kete kootu kooda.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
5: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ

0: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അശ്രമിയാണ് കൂടെ ഉള്ളത്. നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത് ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷം മാക്സിമം 2 hours, അതിനുള്ളിൽ തന്നെ നേരെ ഫ്രിഡ്ജിൽ കയറ്റുക, അതും കറക്റ്റായിട്ട് ക്ലോസ്ഡ് കണ്ടെയ്നറിലാക്കി കയറ്റുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞു, അതും നമ്മുടെ സ്വന്തം ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ടുള്ള അഹാനയിൽ നിന്നും. അപ്പം അഹാനയുടെ എനിക്ക് ഇനി അടുത്ത് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഫുഡ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് തന്നെ വീണ്ടും റീഹീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. ചില സമയത്ത് അത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എടുത്തിട്ട് ചൂടാക്കി കഴിക്കുക. ചിലപ്പോൾ അത് രണ്ടാഴ്ച വരെയും മൂന്നാഴ്ച വരെയും പോയേക്കാം, അത് കഴിഞ്ഞിട്ടേ ചിലർക്ക് എടുത്ത് കളയത്ത് പോലും ഉള്ളൂ. അപ്പോൾ ഈ ലെഫ്റ്റ് ഓവർ ഫുഡ് വീണ്ടും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ കയറ്റിയതിന് ശേഷം ഈ റീഹീറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അത് വലിയൊരു റിസ്ക് ആണോ ആക്ച്വലി?
1: പിന്നല്ലാണ്ട് റിസ്ക് അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഫുഡ് സേഫ്റ്റി റെഗുലേഷൻസ് ഓർ ലോ പറയണ എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഒരു ലെഫ്റ്റ് ഓവർ ഫുഡ്സ് അല്ലെങ്കിൽ കുക്ക്ഡ് ഫുഡ്സ്, അതൊരു ശരിക്കും പറഞ്ഞാൽ അവരുടെ ഷെൽഫ് ലൈഫ് പറയണത് 24 hours ആണ്. അതായത് 24 hours നമ്മൾ അത് കൺസ്യൂം ചെയ്തിരിക്കണം. മാത്രമല്ല റീഹീറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിലും ദ സേഫ് ഓപ്ഷൻ ഇസ് റീഹീറ്റ് ഓൺലി വൺസ്.
0: ഓക്കെ,
1: അതാണ് ഏറ്റവും റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്.
0: ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു ഒരുപാട് തവണ നമ്മളിങ്ങനെ എടുത്ത് ചൂടാക്കി ചൂടാക്കി കഴിക്കുന്നവരും അതിനകത്തെ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ അല്ലെ?
1: ഉറപ്പായിട്ടും. മാക്സിമം ഒരു ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് ഓവേഴ്സ് മാക്സിമം 3 days, അതിൽ കൂടുതൽ കഴിക്കാതിരിക്കലായിരിക്കും ഏറ്റവും ബെറ്റർ.
0: കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, കുറെ ആൾക്കാരൊക്കെ ഇത് കേൾക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആൻഡ് ഇറ്റ് വാസ് ദ ഫുഡ് സേഫ്റ്റി ഓഫീസർ അഹാന നാസർ ജോയിന്റ് വിത്ത് അസ് ഓൺ ഹോം ഡെലിവറി. ഇനി ഒരുപാട് കാര്യങ്ങൾ ഓരോ ആഴ്ചയിലും അഹാന നമ്മളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകാം. ഇതൊക്കെ തന്റെ ഫേവറേറ്റ്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൺ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
5: Hi, this is Suhasini.
6: You're listening to
5: Radio Suno 91.7. കേട്ട് കേട്ട് കൂട്ടുകൊടാം.

0: Let's play football.
1: Football Mania.
2: ലോക ചാമ്പ്യന്മാരായ ഒരു ടീമും ഗോളിയും തമ്മിൽ മത്സരിച്ചപ്പോൾ ആ കാഴ്ച കണ്ട് ലോകമൊന്ന് ഞെട്ടി. സ്പെയിൻ കേപ് വെർദെ മത്സരം കഴിഞ്ഞപ്പോൾ 1.5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ള ആ രാജ്യവും ഒസീമർ ഹോസെ ഡിയാസ് എന്ന വൊസീഗ്നയും ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിലേക്കാണ് കടന്നു കയറിയത്. മത്സരത്തിന്റെ 36-ാം മിനിറ്റിലാണ് വൊസീഗ്നയുടെ സേവുകളുടെ അതിമനോഹാരിത ലോകം ആസ്വദിച്ചു തുടങ്ങിയത്. ഒയർ സെബാലിന്റെ ഹെഡർ ഒറ്റ കൈകൊണ്ട് അത്ഭുതകരമായി തട്ടിയകറ്റി. 2018 ശേഷം ഒരു ലോകകപ്പ് മത്സരത്തിൽ ബോക്സിനുള്ളിൽ നിന്നും 6 സേവുകൾ നടത്തുകയും ക്ലീൻ ഷീറ്റ് നേടുകയും ചെയ്യുന്ന ഗോൾ കീപ്പർ കൂടിയാണ് വൊസീഗ്ന. കേപ് വെർദെയുടെ ചരിത്രമായി, ഫുട്ബോളിന്റെ പുതിയ സൗന്ദര്യമായി ഇനി ഈ പേരും വിശേഷിപ്പിക്കപ്പെടും.
0: Let's play football.
1: Football Mania.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ജൂൺ 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
3: ഹോം ഡെലിവറി.
4: വെൽക്കം ബാക്ക് ടു കഥേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എം. അഷ്ടമിയാണ് കൂടെയുള്ളത്. അങ്ങനെ നമുക്ക് നേരെ കുറച്ചധികം ഫുഡിന്റെ സ്റ്റോറിയുടെ രീതിയെ കുറിച്ചിട്ടും അതിനോടൊപ്പം റീഹീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ ഒരു എക്സ്പേർട്ടിൽ നിന്നും കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ഇനി നമുക്കൊരു കുക്കിങ്ങിലേക്കും കൂടി കടന്നാലോ. നേരെ ഫുഡ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം.
5: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് ടു യു ബൈ
6: ബിഎംആർ പഴവ വില്ലേജ്.
4: അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ചെറുതായിട്ട് ടേസ്റ്റ് ഓഫ് ദി അവറിൽ പോകുന്നത് ഡ്രാഗൺ ചിക്കനിലേക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ബോൺലെസ് ചിക്കൻ വേണം. ചെറിയ ചെറിയ പീസസ് ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ, അത് സ്ട്രിപ്സ് ആയിട്ട് എടുത്താലും കുഴപ്പമില്ല. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോയ സോസ്, എഗ് വൈറ്റ്, അതുപോലെ കോൺ സ്റ്റാർച്ച്, ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് നമ്മുടെ മൈദ, പിന്നെ കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ, പിന്നെ ഓയിൽ നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ അല്ലെങ്കിൽ ഒന്ന് ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു ഡ്രാഗണിന്റെ സോസ് അല്ലെങ്കിൽ സ്റ്റിർ ഫ്രൈ സോസ് ഉണ്ടാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്, അതിനോടൊപ്പം തന്നെ റെഡ് ചില്ലീസ്, പിന്നെ ഗാർലിക്, അതിനോടൊപ്പം ജിഞ്ചറും, ഫൈനലി ചോപ്ഡ് ആൻഡ് ഓൾസോ ഒനിയൻ, ക്യാപ്സിക്കം അല്ലെങ്കിൽ ബെൽ പെപ്പേഴ്സ്, അത് സ്ലൈസ് ചെയ്തെടുത്തത്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ റെഡ് ചില്ലി പേസ്റ്റും ടൊമാറ്റോ കെച്ചപ്പും സോയ സോസും വിനീഗറും ഷുഗറും സ്പ്രിംഗ് ഓണിയൻസുമാണ് വേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചിക്കനെ മാരിനേറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സോയ സോസും എഗ് വൈറ്റും പെപ്പറും സോൾട്ടും ഇട്ട് നല്ലപോലെ ആ ഒരു ചിക്കൻ സ്ട്രിപ്സിനെ മാരിനേറ്റ് ചെയ്ത് കോൺ സ്റ്റാർച്ചും അല്ലെങ്കിൽ നമ്മുടെ മൈദയും കൂടി ഇട്ടിട്ട് നല്ലപോലെ കോട്ട് ചെയ്ത് സെറ്റാക്കി അതിനെ ഒരു 15 മിനിറ്റ്സ് മാറ്റി വെച്ചതിന് ശേഷം നല്ലപോലെ ഒരു മീഡിയം ഹീറ്റിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിവെക്കുക. അത് കഴിഞ്ഞിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഈ കാഷ്യൂം, ഡ്രൈ ചില്ലി പൗഡേഴ്സും അല്ലെങ്കിൽ ആ ഒരു വറ്റൽ മുളകും ഒക്കെ ഇട്ടിട്ട് അതൊന്ന് ഗോൾഡനായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ജിഞ്ചർ ഗാർലിക്കും ഒക്കെ ഇട്ട് അതിലേക്കാണ് പിന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ പെപ്പർ, അതായത് ബെൽ പെപ്പർ അല്ലെങ്കിൽ എന്താ പറയുക, ക്യാപ്സിക്കം, പിന്നെ ഓണിയനൊക്കെ ഇട്ട് ഒരു 1 to 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ നല്ലപോലെ ഒരു ക്രഞ്ചി ഫ്ലേവറിൽ തന്നെ നിർത്തണം. ഭയങ്കരമായിട്ടങ്ങ് സോഗി ആകരുത്. അതിലേക്ക് ബാക്കി സോസസ് ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ, ചില്ലി പേസ്റ്റും ടൊമാറ്റോ കെച്ചപ്പും സോയ സോസും വിനീഗറും ഷുഗറും, എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തോളൂ. എന്നിട്ട് ഈ ഒരു ചിക്കനും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാണ് നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഫ്രൈ. ഇത്രയും സിമ്പിൾ ആണ് കേട്ടോ.
5: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് ടു യു ബൈ
7: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR. BMR പഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 6614884.
4: അപ്പൊ ബിരിയാണി മക്കാനിയിലേക്ക്, അതായത് BMR പോയി കഴിഞ്ഞാൽ ഈ ഒരു ഡ്രാഗൺ ചിക്കന് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. അപ്പൊ പോകാൻ മറക്കേണ്ട നമ്മുടെ വർവ വില്ലേജിലേക്ക്. അപ്പൊ ഇപ്പൊ ഞാൻ തൽക്കാലം പോകട്ടെ. പോയിട്ട് ലഞ്ചൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം 4 മണിയാകുമ്പോൾ വീണ്ടും എത്താം സിനിമാ വിശേഷങ്ങളുമായിട്ട്.

0: வணக்கம் சார், திஸ் இஸ் விஷால்.
1: யூ ஆர் லிஸ்னிங் டு ரேடியோ
0: சுனோ 91.7.
2: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
4: Matinee Classics.

0: रेडियो सुनो 91.7 FM 91.7 FM Qatar's favorite radio station. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: Matinee Classics.

0: ഞാൻ നിങ്ങളുടെ ബിജു നാരായണൻ.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ. ഇനി കേട്ട് കേട്ട് ഊത്തുകൂട.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance.
6: One last day.
5: നാൽപ്പത്തിയെട്ട് ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാകത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 in association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
4: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
7: മാറ്റിനി ക്ലാസിക്സ്.

0: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം. മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം. ബാലൻ ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ജൂൺ 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.

0: മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ മാത്രമല്ല അപ്പുണ്ണി കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പുണ്ണി,
1: വെരി ഗുഡ് മോർണിംഗ്. സോറി, ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. മാറ്റിനി മാഷപ്പിലേക്ക് സ്വാഗതം.
0: ചെറിയൊരു മൈൻഡാക്കണ്ട. ഓക്കെ, നമ്മുടെ മലയാള സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് മികച്ച താരങ്ങൾ ഇപ്പം നമ്മൾ എടുത്തു പറയാനാണെങ്കിൽ പഴയ താരങ്ങൾ ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് നടന്മാരുണ്ട്. അപ്പൊ അതിൽ ചില നടന്മാരെ നമ്മളിങ്ങനെ പ്രത്യേകം ഓർത്തിരിക്കും. അവരുടെ ഡയലോഗുകളായിരിക്കും, അവരുടെ കഥാപാത്രങ്ങളായിരിക്കും. അങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു താരമാണ് നടൻ സുകുമാരൻ.
1: തീർച്ചയായിട്ടും സുകുമാരൻ എന്ന് പറയുന്ന ആ മുഖം വരുമ്പോ തന്നെ വളരെ എന്താ പറയുന്ന ഗൗരവക്കാരനായ ഒരു വ്യക്തിയാണ് നമുക്ക് ഓർമ്മയിലേക്ക് വരിക. അദ്ദേഹത്തിന്റെ ഒരു മുഖം എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകൾ, ഇപ്പൊ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ ഇടദിവസങ്ങളിൽ ഉച്ചയ്ക്ക് സിനിമ കാണുമ്പോഴൊക്കെ ഈ സുകുമാരൻ സിനിമകളൊക്കെ ഉണ്ടാവാറുണ്ട്. കടുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും അദ്ദേഹം വരുന്നത്. അപ്പൊ അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മികച്ച സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടൊരു സിനിമയാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന് പറയുന്ന ഒരു മൂവി. ഒരു പ്രവാസിയൊക്കെ ആയിട്ട് നമുക്കൊക്കെ ഇപ്പൊ അതിനെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്.
0: കോളേജ് അധ്യാപകർ ായിട്ടായിരുന്നു തുടക്കം ഇട്ടിട്ടുണ്ടായിരുന്നു ലൈഫില്. പിന്നീട് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നു, അതും തന്റേടി ആയിട്ടുള്ള ഒരു കഥാപാത്രം. അങ്ങനെ ഒരു അഭിനയ ശൈലിയിലൊരു മലയാള സിനിമയുടെ ഒരു സൂപ്പർ താര പദവിയിലേക്കൊക്കെ ഉയർന്നു വന്ന താരം കൂടിയാണ് സുകുമാരൻ
1: അദ്ദേഹം. എന്താണ് സുകുമാരൻ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ട്?
0: മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ട്,
1: ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത സിനിമയാണ്.
0: ഓക്കെ, അതിനൊരു സൂചന തരികയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സൂചന ഉണ്ടായിരുന്നല്ലേ?
1: സൂചന വളരെ
0: എളുപ്പത്തിലുള്ള സൂചന, അതുകൊണ്ട് ഇപ്പൊ പറയണ്ട,
1: അതെ
0: നമുക്കത് ചോദ്യമാക്കാം.
1: ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ സുകുമാരൻ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ട്, അത് ഏത് സിനിമയാണ്? എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഏതാണ് അത് എന്നുള്ളതാണ് നിങ്ങൾ അറിയിക്കേണ്ടത്.
0: ഓക്കെ, ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ, 5000917 എന്ന നമ്പറിലേക്ക്.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: കഴിഞ്ഞ 10 വർഷമായി ഖത്തറിലെ കമ്പനി ഫോർമേഷൻ രംഗത്തെ മികച്ച സാന്നിധ്യം അഡ്രസ് ഗേറ്റ്വേ. റേഡിയോ സുനോ ബ്രാൻഡ് സ്റ്റോറീസിൽ അതിഥിയായി എത്തുന്നു അഡ്രസ് ഗേറ്റ്വേ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഷംസീർ ഹംസ.
2: എന്തിന് ഞാൻ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് വരണം?
3: 10 വർഷമായിട്ട് ഖത്തറിലുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ തുടക്കം മുതൽ, കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആദ്യം ഒരുപാട് സംശയങ്ങളുണ്ടാകും.
4: എന്തുകൊണ്ടാണ് അഡ്രസ് ഗേറ്റ്വേ തങ്ങളുടെ കസ്റ്റമേഴ്സിന്, അതല്ലെങ്കിൽ കമ്പനി ഫോർമേഷനും PRO സർവീസിനും ഒക്കെ അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് കാറ് കൊടുത്തവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 മാസം നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്?
0: കേൾക്കൂ ബ്രാൻഡ് സ്റ്റോറീസ് വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ റേഡിയോ സുനോ മോർണിംഗ് സവാരിയിൽ.
5: This is Matinee Masha, only on Radio Suno 91.7 FM. Matinee Masha,
6: brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഗായിക കെ എസ് ചിത്ര.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: സുകുമാരൻ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ച ആ ചിത്രം ഏതായിരുന്നു? ഇതാണ് ഇന്ന് മാറ്റ്നി മാഷപ്പിൽ നമ്മളിങ്ങനെ ചോദിച്ചു വന്നത്. ആ ഒരു താരത്തെക്കുറിച്ചും സംസാരിച്ചു വരികയായിരുന്നു. ഒരുപാട് പെട്ടെന്ന് കുറെ സിനിമയും കഥാപാത്രങ്ങളൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്.
3: തീർച്ചയായിട്ടും. ഇപ്പോൾ സുകുമാരൻ സിനിമകൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് വളരെ സീരിയസ് ആയിട്ടുള്ള ഭയങ്കര കാർക്കശ്യക്കാരനായ ഗൗരവമുള്ള പൗരുഷമുള്ള അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അതിൽ തന്നെ അദ്ദേഹം പോലീസായിട്ട് വരുന്ന കഥാപാത്രങ്ങളുണ്ട്. പല സിനിമകളിലും മമ്മൂക്കൊപ്പം സഹനടനായിട്ടൊക്കെ ആദ്യകാലങ്ങളിൽ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കോമഡിയും അതിഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന ഒരു തെളിയിച്ച സിനിമയാണ്. അതില് അദ്ദേഹത്തിന്റെ പേര് തന്നെ ഭയങ്കര രസമാണ്, ഉപ്പുകണ്ടം കോര. എനിക്കിതൊക്കെ ഭയങ്കരമായിട്ട്
2: ഭയങ്കര ഓർമ്മയാണ്,
3: ഭയങ്കര ഓർമ്മയാണ്. ഉപ്പുകണ്ടം കോര എന്നാണ് ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ
2: കഥാപാത്രത്തിന്റെ പേര്. ആ ഡയലോഗ് അപ്പുണ്ണി പറയുന്നത് ഏത് സിനിമയാണ് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണേ.
3: ഓക്കെ,
2: ആ ഡയലോഗ് എങ്ങനെയാണ്?
3: എടാ ബാത്താ പോത്താ വാടാ ഇടക്കടാ കൂന്താലിയും വടിയൊക്കെ എടുക്കാൻ പറയുന്ന ഒരു സീനൊക്കെ അതേ ചിത്രത്തിൽ തന്നെയാണ് ആള് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അയ്യോ കുഞ്ഞെ, ഞാൻ സി ഐക്ക് മേളയിലുള്ള പോലീസുകാരോട് സംസാരിച്ചു.

0: ഇത് ആ ഒരു ശൈലി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടമാണല്ലേ ആ ഒരു സ്റ്റൈൽ ഓഫ്.
1: ഒരു സീരിയൽ ഡയറി കുറിപ്പ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ആനിയോട് ചോദിക്കുമ്പോൾ ആനി ഉത്തരം പറയുക, തന്നോട് ചോദിക്കുമ്പോൾ താൻ ഉത്തരം പറയുക, ഇതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള
0: കഥാപാത്രങ്ങളെ
1: അവതരിപ്പിച്ച സിനിമകളാണ്. അദ്ദേഹത്തിന്റെ കോമഡി കാണിച്ച് നമ്മളെ രസിപ്പിച്ച ഒരു സിനിമയാണ്. കുറച്ച് സമയത്തേക്കൊക്കെ ഉള്ളൂ, പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ടും
0: ഈ ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കൂടി നിങ്ങൾക്ക് ഒന്ന് മെസ്സേജിൽ പറയാം. നമ്മൾ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, രണ്ടിന്റെ ഉത്തരം ഉടൻ പറയാം. അതിനു മുമ്പ് അടുത്ത പാട്ടിലേക്ക്.
2: ചെന്നൈ

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
3: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Naseem Surgical and Medical Center.
7: നമസ്കാരം, ഞാൻ ഡോക്ടർ ആബിദ്, ജനറൽ ഡെന്റിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. മിക്കവാറും എല്ലാവർക്കും ഉള്ള സംശയമാണ് സ്കെയിലിംഗ് അഥവാ ഡെന്റൽ ക്ലീനിങ് മൂലം എനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും എനാമലിന് യാതൊരു കേടുപാടും ഉണ്ടാകുന്നില്ല, മറിച്ച് പല്ലിന് ചുറ്റും മുണയ്ക്ക് താഴെയുള്ള അഴുക്കിനെ ഒഴിവാക്കി മുണാരോഗ്യം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അഴുക്കുണ്ടായിട്ടും ക്ലീനിങ് ചെയ്യാൻ വിമുഖത കാണിച്ചാൽ അഴുക്കിന് താഴെയുള്ള എല്ലും മുണയും നഷ്ടമായി കൊണ്ടിരിക്കും എന്നതാണ്. അവസാനം പല്ലിന് ഇളക്കം സംഭവിക്കുന്നതിലേക്കും പല്ല് നഷ്ടപ്പെടുന്നതിലേക്കും എത്തിപ്പെടും. താങ്ക് യു.
6: Naseem Surgical and Medical Center. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133.
0: കഴിഞ്ഞ 10 വർഷമായി ഖത്തറിലെ കമ്പനി ഫോർമേഷൻ രംഗത്തെ മികച്ച സാന്നിധ്യം അഡ്രസ് ഗേറ്റ്വേ. റേഡിയോ സുനോ ബ്രാൻഡ് സ്റ്റോറീസിൽ അതിഥിയായി എത്തുന്നു അഡ്രസ് ഗേറ്റ്വേ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഷംസീർ ഹംസ.
8: എന്തിന് ഞാൻ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് വരണം?
9: 10 വർഷമായിട്ട് ഖത്തറിലുണ്ട്, വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ തുടക്കം മുതൽ, കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആദ്യം ഒരുപാട് സംശയങ്ങളുണ്ടാകും.
8: എന്തുകൊണ്ടാണ് അഡ്രസ് ഗേറ്റ്വേ തങ്ങളുടെ കസ്റ്റമേഴ്സിന്, അതല്ലെങ്കിൽ കമ്പനി ഫോർമേഷനും PRO സർവീസിനും ഒക്കെ അന്വേഷിച്ച് വരുന്ന ആളുകൾക്ക് കാറ് കൊടുത്തവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 മാസം നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്?
0: കേൾക്കൂ ബ്രാൻഡ് സ്റ്റോറീസ് വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ റേഡിയോ സുനോ മോർണിംഗ് സവാരിയിൽ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

സുകുമാരൻ എന്ന താരം, അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ കുറച്ച് കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മളൊന്ന് സംസാരിച്ചു പോകുന്ന സമയമാണിത്. മാറ്റിനി മാഷപ്പ് ആണ്. രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചോദ്യം, സുകുമാരൻ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ച സിനിമ ഏതാണെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 1 എന്ന് പറയുന്ന മൂവിയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാത്താ പോത്ത എന്നൊക്കെ പറയുന്ന രസമുള്ള ഒരു കോമഡി കഥാപാത്രം അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഏത് സിനിമയിലേതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കോട്ടയം കുഞ്ചൻ എന്ന് പറയുന്ന മൂവിയാണ് കേട്ടോ. ഒപ്പം അദ്ദേഹത്തിന്റെ ഒരു സിനിമാ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദാനന്തര ബിരുദമൊക്കെ നേടിയ വ്യക്തിയാണ്. 3 വർഷം അദ്ദേഹം അധ്യാപകനായിട്ട് ജോലി ചെയ്ത ശേഷമാണ് പിന്നീടാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത്. 1971 അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയെങ്കിലും സുകുമാരൻ എന്ന് പറയുന്ന താരത്തെ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയത് 1973 നിർമാല്യം എന്ന് പറയുന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയ സമയത്തായിരുന്നു. അതിനെ തുടർന്ന് ചെറുതും വലുതുമായിട്ടുള്ള നിരവധി വേഷങ്ങളുമായിട്ട് അദ്ദേഹം നായക നിരയിൽ തന്നെ ഇടമുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. 70s നമ്മൾ നോക്കുവാണെങ്കിൽ ജയൻ, എം ജി സോമൻ, സുകുമാരൻ ഇവരായിരുന്നു മലയാള സിനിമയിലെ ആ ഒരു പ്രമുഖരായിട്ടുള്ള യുവതാരനിര എന്ന് പറയുന്നത്. പ്രേംനസീറിനും മധുവിനുമൊപ്പം ഇവരും മലയാള സിനിമയുടെ ആ ഒരു താരസിംഹാസനം അന്ന് പങ്കിട്ടിട്ടുണ്ടായിരുന്നു. സുകുമാരൻ നായകനായിട്ടുള്ള നിരവധി സോളോ ഹിറ്റുകൾ അക്കാലത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇവരൊന്നിച്ച മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾ അന്നത്തെ പണം വാരി ചിത്രങ്ങൾ കൂടിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മലയാള സിനിമാ ലോകം എക്കാലവും ഓർത്തിരിക്കുന്ന താരങ്ങളിൽ ഒരാൾ തന്നെയാണ് സുകുമാരൻ. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പിന്റെ ഈ ഒരു ടൈം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഇനിയും സിനിമാ വിശേഷങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടുകളിലേക്ക് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒളിമ്പ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
2: നമസ്കാരം, ഞാൻ സൂരജ് സന്തോഷ്.
3: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.

0: വചനങ്ങളിലൂടെ. ഒരുവൻ രോഗിയായാൽ അവനെ നിങ്ങൾ സന്ദർശിക്കണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: Welcome, welcome. Good afternoon to everybody. The afternoon സമയം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വിഷസ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത് സന്ദീപാണ്. And this is സിനിമ ടൈം. മാറ്റിനി മാഷപ്പിൽ ഒരുപാട് സിനിമാ കഥകൾ പറയാനുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഒരു ഗെയിമായിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. ആൻഡ് ലക്കി വിനേഴ്സിനെ കാത്ത് ഒരു സിനിമ ടിക്കറ്റൊക്കെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു സർപ്രൈസ് പൊട്ടിച്ചുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തുമ്പോൾ ഒത്തിരി ഒത്തിരി ഒത്തിരി നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഒരുപാട് സ്വപ്നങ്ങളൊക്കെ സാധിക്കുന്ന ആൻഡ് ഓൾസോ ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദിവസത്തിലേക്ക് തന്നെ ആകട്ടെ നമ്മുടെ ആ ഒരു യാത്ര. ആൻഡ് യാത്രയുടെ കൂടെ സിനിമാ കഥകളും ഒക്കെ ആയിട്ട് ഞാനും ജോയിൻ ചെയ്യുകയാണ്. ടു എവ്രിബഡി ലിസ്ണിംഗ് ടു മീ റൈറ്റ് നൗ, ഒരു അടിപൊളി ഗുഡ് ആഫ്റ്റർനൂൺ ഒരിക്കൽ കൂടി വിഷ് ചെയ്യുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണ് എന്ന ആ ഒരു ധാരണയിൽ ഞാനും മുന്നോട്ട് വരുന്നു. നിങ്ങളുടെ കൂടെ തന്നെ ഒത്തിരി ബ്യൂട്ടിഫുൾ ട്രാക്കുകൾ നൽകിക്കൊണ്ട് ഇന്നത്തെ ദിവസം ദ സിനിമാ ജേർണി നമ്മളിങ്ങനെ തുടങ്ങാൻ പോകുന്നു. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. So stay tuned. ഒരു ചോദ്യവുമായിട്ട് ഉടൻ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും. നമുക്കൊരു സിനിമ ടിക്കറ്റ് സ്വന്തമാക്കാനുണ്ട്. സോ ഗെയിമിനൊക്കെ ആയിട്ട് എന്താ റെഡി ആവണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്പർ ഫോണിൽ ഒന്ന് സേവ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000097 നമ്പറിലേക്കാണ് മെസ്സേജസ് അയക്കേണ്ടത്. നിങ്ങളുടെ ഉത്തരങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയായിരിക്കും ഞാൻ റൈറ്റ് ആഫ്റ്റർ ദ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ആയിട്ട് സ്റ്റേ ട്യൂൺഡ്, ഐ വിൽ ബി ബാക്ക് വെരി സൂൺ. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്. ബ്യൂട്ടിഫുൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ഉണ്ണി മേനോൻ പാടിയിരിക്കുന്ന വണ്ടർഫുൾ ട്രാക്ക്.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Uridu TV channel number 911. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ rewarding living. Terms and conditions apply.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings
3: presented by Joy Alukas world's favorite jeweler
4: powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam call 4000 1707
6: in association with
7: Doha Bank
6: make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
3: And
8: Marza Hypermarket. Be fresh. Be you. Visit your nearest store today.
0: This is Matine Marsha. Only on
9: Radio Suno 91.7 FM.
0: Brought to you by
10: Safari. World-class shopping experience. Doha, Qatar.
0: And
11: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: You are listening to Radio Sunil 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: കഴിഞ്ഞ 10 വർഷമായി ഖത്തറിലെ കമ്പനി ഫോർമേഷൻ രംഗത്തെ മികച്ച സാന്നിധ്യം അഡ്രസ് ഗേറ്റ്വേ. റേഡിയോ സുനോ ബ്രാൻഡ് സ്റ്റോറീസിൽ അതിഥിയായി എത്തുന്നു അഡ്രസ് ഗേറ്റ്വേ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഷംസീർ ഹംസ.
4: എന്തിനു ഞാൻ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് വരണം?
5: 10 വർഷമായിട്ട് ഖത്തറിലുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ തുടക്കം മുതല്, കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആദ്യം ഒരുപാട് സംശയങ്ങളുണ്ടാകും.
6: എന്തുകൊണ്ടാണ് അഡ്രസ് ഗേറ്റ്വേ തങ്ങളുടെ കസ്റ്റമേഴ്സിന്, അതല്ലെങ്കിൽ കമ്പനി ഫോർമേഷനും PRO സർവീസിനും ഒക്കെ അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് കാറ് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 മാസം നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്?
3: കേൾക്കൂ ബ്രാൻഡ് സ്റ്റോറീസ് വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ റേഡിയോ സുനോ മോർണിംഗ് സവാരിയിൽ.
7: Hi everyone, this is Bharat here.
0: You are listening to Radio Sunil.
7: Radio Sunil 91.7 KTKT Kootukoodam.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണർ 91.7 FM-ൽ. ഇത് മാറ്റണി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈം യെസ് ഞാനൊരു ചോദ്യമായിട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്കെപ്പോഴും ഒരുപാട് മൂവീസൊക്കെ തന്നെ നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറേയേറെ സോങ്സ് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഗുണ എന്ന സിനിമയിലേതാ ഈ സോങ്.

ദ സോങ് ഹാസ് ഓൾ അവർ ഹാർട്സ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സോങ്, കമൽഹാസൻ. അങ്ങനെ ഒത്തിരി ഒത്തിരി എന്താണ് പ്ലസ് പോയിന്റ്സ് ആൻഡ് ഓൾസോ ഫേവറേറ്റ്സ് ഉള്ള ഒരു സിനിമ തന്നെയായിരുന്നു ഈ സിനിമയും ഈ പാട്ടും ഒക്കെ തന്നെ. ഒരു കാലത്ത് റൊമാൻറ്റിക് ആയിരുന്ന ഒരു പാട്ട്, പെട്ടെന്ന് ഇറ്റ് ഹാവ് ഫ്ലിക്ക് ഐ മീൻ ഫ്ലിപ്പ് ദ പിക്ചർ ലൈക്ക് എനിത്തിങ്. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മറിഞ്ഞുപോയി എന്നുള്ളതാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്നുള്ള ആ ഒരു സിനിമ. ആ സിനിമയുടെ എന്താണ് ഒരു ഒരു ഒരു ട്രാജിക്കായിട്ടുള്ള സംഭവം നമ്മൾ കാണിച്ചപ്പോൾ പെട്ടെന്ന് ഈ പാട്ട് ഓർമ്മ വരുമ്പോൾ ആദ്യം ഇപ്പം നമുക്ക് കണക്ട് ആവുന്നത് ഒരു പക്ഷേ മഞ്ഞുമ്മൽ ബോയ്സ് ആയിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമ ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു സംഭവം മനസ്സിലേക്ക് വന്നത്. ഇങ്ങനെ ഒരുപാട് ഇൻസ്റ്റൻസ് കാണും, നല്ല കുറേ പാട്ടുകൾ പെട്ടെന്ന് നമുക്ക് നെഗറ്റീവ് വൈബ്, നെഗറ്റീവ് വൈബ് എന്ന് പറയുന്നില്ല ബട്ട് സ്റ്റിൽ ഒരു എന്താണ് നെഗ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവന്നിട്ടുള്ള അങ്ങനെ ഒരു പർട്ടിക്കുലർ സോങ് ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാറായിട്ട് മറക്കണ്ട. ബട്ട് ദെൻ എൻ്റെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ചോദ്യം ഇതാണ്, മഞ്ഞുമ്മൽ ബോയ്സിനൊക്കെ മുന്നേ ആയിട്ട് അതായത് 1991 കമൽഹാസൻ മൂവി ഗുണ എന്നുള്ള ആ ഒരു മൂവിയുടെ ഒറിജിനൽ പേര് ശരിക്കും അതല്ലായിരുന്നു, അത് പിന്നെയാണ് മാറ്റിയിട്ട് പേര് മാറ്റിയിട്ട് ഗുണ എന്നുള്ള ആ ഒരു പേരിലേക്ക് വന്നത്. പക്ഷേ ഏറ്റവും ആദ്യം ഡിസൈഡ് ചെയ്തിരുന്ന ആ ഒരു പേര് 1991 ഇറങ്ങിയ ചിത്രം ഗുണ എന്നുള്ള ചിത്രത്തിൻ്റെ ആദ്യം റെഫർ ചെയ്യപ്പെട്ടിരുന്ന ആ ഒരു പേരെന്താണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ഒരു സിനിമ, അതും മഞ്ഞുമ്മൽ ബോയ്സ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന, ചിദംബരം സാർ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു മൂവി. ബാലൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആയിരിക്കും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇതേ കൂടെയുണ്ട്. അപ്പോൾ ടിക്കറ്റ്സ് ഒക്കെ സ്വന്തമാക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ. ഫോണൊക്കെ എടുത്ത് 5000997 ആൻസർ സിംഗ് അയച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. 5000997 നമ്പർ നോട്ട് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ദേ നിങ്ങളുടെ കൂടെ ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാക്കുകളൊക്കെ പ്ലേ ചെയ്ത് കൂടെയുണ്ട് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സിനോ
1: 91.7 FM
0: ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
4: This is Matine Masha, only on
0: Radio Suno 91.7 FM.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ഇന്നും ക്ലോസർ. ഹിയർ, വൺ സെക്കൻഡ്, ഐ വിൽ ഷോ യു. അജിത്, കം ഹിയർ. സീ, യു കൻ ടേക്ക് ഹിസ് ഹാൻഡ്.

0: കഴിഞ്ഞ 10 വർഷമായി ഖത്തറിലെ കമ്പനി ഫോർമേഷൻ രംഗത്തെ മികച്ച സാന്നിധ്യം അഡ്രസ് ഗേറ്റ്വേ. റേഡിയോ സുനോ ബ്രാൻഡ് സ്റ്റോറീസിൽ അതിഥിയായി എത്തുന്നു അഡ്രസ് ഗേറ്റ്വേ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഷംസീർ ഹംസ.
1: എന്തിന് ഞാൻ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് വരണം?
2: 10 വർഷമായിട്ട് ഖത്തറിലുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ തുടക്കം മുതല്, കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആദ്യം ഒരുപാട് സംശയങ്ങളുണ്ടാകും.
3: എന്തുകൊണ്ടാണ് അഡ്രസ് ഗേറ്റ്വേ തങ്ങളുടെ കസ്റ്റമേഴ്സിന് അതല്ലെങ്കിൽ കമ്പനി ഫോർമേഷനും PRO സർവീസിനും ഒക്കെ അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് കാറ് കൊടുത്തവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 മാസം നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്?
0: കേൾക്കൂ ബ്രാൻഡ് സ്റ്റോറീസ് വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ റേഡിയോ സുനോ മോർണിംഗ് സവാരിയിൽ.
4: എനിക്കറിയാം എന്താ വരുമെന്ന്. നീ വിളിക്ക്, നമുക്ക് നോക്കാം.
5: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണർ 91.7 FM-ൽ മാറ്റണി മാഷപ്പിന്റെ ടൈം. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് യെസ്, ആ ഒരു അപ്ഡേറ്റിന്റെ പുറകെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്ന ലക്കി വിന്നേഴ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ബാലൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ ഒരുപാട് പേര് ആൻസേഴ്സ് ഇങ്ങനെ അയക്കുന്നുണ്ട്. അൻവർ അലി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ജിയോ റൈറ്റ് ആൻസർ, ധനേഷ് ശശി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ശ്രീനാഥ് റൈറ്റ് ആൻസർ പറയുന്നു, എനോവ എന്ന അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്, അഖിലേഷ് റൈറ്റ് ആൻസർ പറയുന്നുണ്ട്, അമിത് റൈറ്റ് ആൻസർ, ജിതേഷ് റൈറ്റ് ആൻസർ പറയുന്നു, അൻവർ ആൻഡ് ഓൾസോ റഫീഖ് റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. ഒരുപാട് പേര് തന്നെ ഇത് റിസർച്ച് ചെയ്ത് ആ ഒരു ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ ലക്കി വിന്നേഴ്സ് നിങ്ങൾ കുറേ പേരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ബാലൻ എന്ന സിനിമയുടെ ടിക്കറ്റ്. ചോദ്യം ഒരിക്കൽ കൂടി ക്വിക്ക് ഞാൻ എന്താ ചോദിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് അയക്കാത്തവരുണ്ടെങ്കിൽ ദ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം അയച്ചോളൂ കേട്ടോ.
1: കൺമണി അൻപോട് കാതലൻ നാൻ എഴുതും കടിതമേ.
0: ഈ ഒരു സോങ് ഏത് സിനിമയെന്നാണെന്ന് ചോദിച്ചാൽ ഗുണ എന്നുള്ള സിനിമയായിരിക്കും എല്ലാവരും പറയാൻ പോകുന്നത്. അങ്ങനെയായിരിക്കാം ആൻസർ വരാൻ പോകുന്നത്. പക്ഷേ ഗുണ എന്ന ആ സിനിമ 1991 ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ പേര് ചെറുതായിട്ടൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ സിനിമയുടെ ആദ്യ നൽകിയിരുന്ന പേര് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഐ തിങ്ക് ദിസ് ഇസ് ദ റൈറ്റ് ടൈം. മഞ്ഞുമ്മൽ ബോയ്സ് ഡയറക്ടർ ചിദംബരം സർ വീണ്ടും ദേ ഒരു ചിത്രമായിട്ട് വരികയാണ് ബാലൻ എന്നുള്ള സിനിമ. ആൻഡ് ദ എൻറ്റയർ ടീം കമ്മിങ് ബാക്ക്, അവരുടെ ആ ഒരു കംപ്ലീറ്റ് റീയൂണിയനും എത്തുമ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ബട്ട് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് യെസ്, മതികെട്ടൻ സോലൈ എന്ന ആ പേരിലാണ് സിനിമ ആദ്യമായിട്ട് ഇറങ്ങാൻ പോയത്. അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഞാൻ തമിഴ് പ്രൊനൗൺസിയേഷനൊക്കെ ഇട്ട് നോക്കിയായിരുന്നു ഗൂഗിളിൽ, അവർ പറഞ്ഞ കുറച്ചുകൂടെ വെസ്റ്റേണൈസ്ഡ് ആയിട്ടായിരുന്നു. സോ മതികെട്ടാൻ എന്നാണെന്നുള്ളതാണ് എൻ്റെ ഒരു എന്താണ് ഗുണശീലൻ എന്നോ പേര്. അടിപൊളി ധനേഷ് ശശി ബ്രോ അല്ല കേട്ടോ. ഓക്കെ, എന്തായാലും മതികെട്ടാൻ സോലൈ എന്ന പേരിലാണ് ആദ്യം ഗുണ എന്ന സിനിമ ഇറങ്ങാനായിട്ടിരുന്നത്. ബട്ട് ദെൻ ഡ്യൂ ടു സോ മെനി റീസൺസ് ആ പേര് മാറ്റുകയാണ് ഉണ്ടായത്. റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ പതിവ് പോലെ ആ ഒരു കൺഗ്രാജുലേഷൻസ് കൂടി പറയുന്നു. ആൻഡ് ഓഫ് കോഴ്സ് സെലക്ട് ചെയ്യുന്ന ലക്കി വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് ബാലൻ എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആയിരിക്കും. ആ ഒരു ഇൻഫർമേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ ഞാനും ചെറുതായിട്ടൊന്ന് മാറ്റണി മാഷപ്പിൽ നിന്നും വൈൻഡപ്പ് ചെയ്യുകയാണ്. ഐ വിൽ ബി ബാക്ക് ഓൺ 9:17 ഈവനിങ്സ്. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആ

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ഗുഡ് ഈവനിങ് ഖത്തർ. റേഡിയോ സുനോ 91.7 FM-ൽ എങ്ങനെ ഈവനിങ് സമയം ദാ 4 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയപ്പോൾ തുടക്കം തന്നെ പളിപ്പോയില്ലേ, ഷറ സമയം മാറിപ്പോയതാണ്. എന്തായാലും ഈ സമയത്ത് നിങ്ങളുടെ കൂടെ ഒരുപാട് വിശേഷങ്ങൾ പറയാനും ഒപ്പം നിങ്ങളെ കുറച്ചധികം നേരം ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അഫ്കോഴ്സ് ഒരു ചോദ്യം ചോദിക്കണം, ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസർ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് തരും, നമ്മുടെ ബാലൻ മൂവി കാണാനുള്ള ടിക്കറ്റ് തരും. അത് പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നേ. ബാലൻ്റെ ഡയറക്ടർ, അതായത് നമ്മുടെ സ്വന്തം മഞ്ഞുമൽ ബോയ്സിൻ്റെ ഡയറക്ടർ ചിദംബരം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കാനത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, വെരി എക്സൈറ്റിംഗ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ത്രില്ലർ വിത്ത് സം എമോഷൻസ്, അങ്ങനെ ഭയങ്കര രസമായിട്ടുള്ളൊരു മൂവി ആയിട്ട് എന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിവേ നമുക്ക് നോക്കാം. സോ ബാലൻ സിനിമ കാണാനായിട്ടുള്ള ആ ഒരു ട്രെയിലറൊക്കെ കണ്ടിട്ട് ഓൾറെഡി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണോ? ബ്രോ ടിക്കറ്റിന് കൺസിഡർ ചെയ്യുമോ പ്ലീസ്, ലോങ് ടൈമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ ശ്രീനാഥേ? ശ്രീനാഥ് കുമാർ തന്നെയല്ലേ? അതെ അതെ അതെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓട്ടോമാറ്റിക്കലി ആരാണോ സെലക്ടായി വരുന്നത് അതനുസരിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞിട്ട് രവിയുടെ മെസ്സേജും വന്നിട്ടുണ്ടല്ലോ, ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ്. എന്തായാലും ഇന്നത്തെ വളരെ സിമ്പിളാക്കാം എന്ന് വിചാരിച്ചു, കാരണം എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ബാലൻ മൂവിയുടെ ടിക്കറ്റിൻ്റെ അവസാന റൗണ്ട് നമ്മൾ ഇന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഏത് സിനിമയിൽ നിന്നാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നാണ് ഇന്നത്തെ നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. അതായത് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബേസിക്കലി ഞാനിവിടെ കുറച്ചധികം പാട്ടുകൾ പ്ലേ ചെയ്യും. സോ അത് ഏത് സിനിമയിലെയാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ആ സിനിമ കറക്റ്റായിട്ട് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ ഒരു 30 സെക്കൻഡിനുള്ളിൽ എത്ര സിനിമകൾ പറയും, അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കണം. അതനുസരിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല, 30 സെക്കൻഡിൽ എത്ര സിനിമാ പേരുകൾ പറയുമോ, ഏറ്റവും കൂടുതൽ ആര് പറയുമോ അവർക്കായിരിക്കും ആ ഒരു സമ്മാനം നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത്. സോ ബേസിക്കലി വേഗം വിളിച്ചോളൂ 444-9417-ലേക്ക്, 444-9417-ലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഇപ്പം തന്നെ ഡയൽ ചെയ്ത് തുടങ്ങിക്കോ, എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വേഗം ഡയൽ ചെയ്യുക 444-9417. തുടങ്ങുന്നു പ്രേം പൂജാരിയിലെ പാട്ടിൽ.

0: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance. One last dance. This is the last dance. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 in association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ. കഴിഞ്ഞ 10 വർഷമായി ഖത്തറിലെ കമ്പനി ഫോർമേഷൻ രംഗത്തെ മികച്ച സാന്നിധ്യം അഡ്രസ് ഗേറ്റ്വേ. റേഡിയോ സുനോ ബ്രാൻഡ് സ്റ്റോറീസിൽ അതിഥിയായി എത്തുന്നു അഡ്രസ് ഗേറ്റ്വേ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഷംസീർ ഹംസ.
3: എന്തിന് ഞാൻ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് വരണം?
4: 10 വർഷമായിട്ട് ഖത്തറിലുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ തുടക്കം മുതല്, കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആദ്യം ഒരുപാട് സംശയങ്ങളുണ്ടാകും.
5: എന്തുകൊണ്ടാണ് അഡ്രസ് ഗേറ്റ്വേ തങ്ങളുടെ കസ്റ്റമേഴ്സിന്, അതല്ലെങ്കിൽ കമ്പനി ഫോർമേഷനും PRO സർവീസിനും ഒക്കെ അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് കാറ് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 മാസം നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്?
0: കേൾക്കൂ ബ്രാൻഡ് സ്റ്റോറീസ് വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ റേഡിയോ സുനോ മോർണിംഗ് സവാരിയിൽ.
6: Hi, this is your singer Rahul Nambiar.
7: Vasandamullai pole vandu.
6: You're listening to Radio Suno 91.7, Qatar's favorite radio station.
7: Favorite radio station.
6: Gettu gettu kootu koodam.
8: This is Matine Masha. Only on
9: Radio Suno 91.7 FM. Matine Masha.
10: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
11: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജുവല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജുവല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: Media This.
1: ായിട്ടുള്ളൊരു സോങ് കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പാട്ട് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഗെയിമും പോയിക്കൊണ്ടിരിക്കുന്നത്. പാട്രിയോട്ടിലെ സോങ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് കേട്ട് അതിൻ്റെ സിനിമ പേര് പറഞ്ഞ് ബാലൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ടിക്കറ്റുകൾ കൈവേഗം വിളിക്കാം കേട്ടോ. 444-444-917. ഇൻ ബിറ്റ്വീൻ ഞാൻ കുറേ കോൾസ് ഒക്കെ മിസ്സാക്കിയിട്ടുണ്ട്, സോറി കേട്ടോ. അപ്പോൾ വേഗം വിളിക്കാം 444-444-917.

0: പാട്രിയോട്ടിലെ നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു വരുന്ന സമയം. ഇതൊക്കെ തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ മാറ്റിനി മാഷപ്പ് ആണ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗെയിം ആക്ച്വലി വളരെ സിമ്പിൾ ആട്ടോ. പാട്ട് കേൾക്കുക, സിനിമ പേര് പറയാം. പാട്ട് കേൾക്കുക, സിനിമ പേര് പറയാം. പക്ഷെ 30 seconds ആണ്. പെട്ടെന്ന് പെട്ടെന്ന് പാട്ട് കേൾക്കേണ്ടി വരും, പെട്ടെന്ന് പെട്ടെന്ന് സിനിമ പേരുകളും പറയേണ്ടി വരും. അങ്ങനെ പെട്ടെന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കും കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് പറയാം. അതിൻ്റെ കൂടെ തന്നെ പക്ഷെ ഞാൻ പെട്ടെന്ന് പാട്ട് കേൾപ്പിക്കും കേട്ടോ, അതിൽ നോ കോംപ്രമൈസ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് വിളിക്കാം. ആരൊക്കെയാണ് നമ്മുടെ കൂടി ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. ഒരു ട്രയൽ പോലെ ഇങ്ങനെ വിളിക്കാൻ മടിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കേട്ട് നോക്കിയോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിം.
1: ഹലോ,
0: ആരാണ്? മുഹമ്മദ് റെഡിയാണോ? ശരി, അപ്പൊ ഞാൻ ഓരോരോ പാട്ടുകൾ 30 seconds തുടങ്ങി കഴിഞ്ഞാൽ വയ്ക്കും. അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഗെയിം കേട്ടോ.
1: ഓക്കെ,
0: അപ്പൊ എത്ര എണ്ണം പറയാൻ പറ്റും നോക്കട്ടെ. ഒരു മിനിറ്റ്, ഞാൻ എന്റെ ടൈമർ എടുക്കട്ടെ. ടൈമർ
1: സിനിമകളുടെ പേരൊക്കെ മറന്നുപോയി.
0: അയ്യോ, എന്തൊരു കള്ളത്തരം. ശരി എന്നാ കേട്ടോളൂ. 3, 2, 1 സ്റ്റാർട്ട്.
2: ഏത്
0: സിനിമയാണ്?
1: മറന്നുപോയി.
0: ഓക്കെ, അടുത്തത് ഏതാണ്?
1: പുതിയതൊന്നുമില്ലേ?
0: ആഹാ, ഈ സീസണിൽ വന്ന് മനസ്സിലായില്ലേ?
1: കൊള്ളാം. ഏതായി പോയി, മറന്നു. ഇതൊക്കെ പേരല്ല.
0: അന്ന ഇതെങ്കിലും പറ.
3: അലരേ ഗോവിന്ദ, അലരേ ഗോവിന്ദ, അങ്ങാടിപ്പാട്ടിന്റെ മേളം താ.
0: ഇതെങ്കിലും
1: പേര് പെട്ടെന്ന് കിട്ടുന്നില്ല.
0: ശരി എന്നാ, കാക്കക്കുയിലും ക്രോണിക് ബാച്ചിലറും ഇതൊക്കെ തന്നിട്ട് അറിയില്ല എന്ന് പറഞ്ഞു
1: കഴിഞ്ഞാൽ
0: അതിപ്പോ ഏത് പാട്ട് വന്നാലും അങ്ങനെ തന്നെ ഇരിക്കും. ശരി എന്നാ, ബൈ ബൈ ബൈ.
1: ഹലോ,
0: ആരാണ്? ഫഹദ്. റെഡിയാണോ ഇന്നത്തെ ചോദ്യത്തിന് വേണ്ടിട്ട്? ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു 30 seconds ഉണ്ടാവും കേട്ടോ.
1: ഓക്കെ,
0: റെഡി. അപ്പൊ 3, 2, 1 സ്റ്റാർട്ട്.
4: ഒരു നറു പുഷ്പമായി എന്നേക്കു നീളുന്ന.
0: കിട്ടിയോ?
1: ഇല്ല.
0: ഓക്കെ, അടുത്തത്.
5: കറുപ്പിനഴക്, വെളുപ്പിനഴക്.
0: ഇതെങ്കിലും
1: സ്വപ്നക്കൂട്.
0: ഓക്കെ, അടുത്തത്.
4: സഖ്യ സാനുശ്രുതി ചേർത്തു വച്ച മണി വീണയാണ് എന്റെ കേരളം.
0: ഇത്
1: ഇല്ല.
0: ഓക്കെ, ശരി എന്നാ അടുത്തത്. ഇത്
1: ഇത് നമ്മുടെ മറ്റേ ചന്ദ്ര.
0: പറട്ടെ, ലോക.
1: ലോക, സോറി.
0: ശരി ശരി, അപ്പൊ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് 30 seconds കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, ബൈ. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് നമ്മുടെ ഗെയിം എന്ന് മനസ്സിലായല്ലോ. പക്ഷെ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ വിളിച്ചപ്പോ മേഘ മൽഹാറും അതുപോലെ കരുമാടിക്കുട്ടനും ഒന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ വളരെ സിമ്പിൾ ആയിരുന്നു പാട്ടുകളെല്ലാം. എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകൾ തന്നെയാണ്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നേരെ വിളിച്ചോ. കാരണം ബാലൻ സിനിമ കാണാനുള്ള ടിക്കറ്റാണ് കയ്യിലിരിക്കുന്നത്. മഞ്ഞിമൽ ബോയ്സിന്റെ ഡിറക്ടർ ഡിറക്റ്റ് ചെയ്യുന്ന സിനിമ, ആവേശം സിനിമയുടെ ഡിറക്ടർ എഴുതി കഥയുടെ ആ ഒരു സിനിമ. സോ ആ ഒരു കഥ എഴുതിയ ആളും ഈ പറഞ്ഞ ഡിറക്റ്റ് ചെയ്ത ആളും ഒക്കെ വീണ്ടും ഒരു സൂപ്പർ സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വേഗം തന്നെ വിളിച്ചോളൂ ബാലൻ ദ ബോയ്ഡ് ടിക്കറ്റിന് വേണ്ടി 444-444-917. 444-917.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മുതൽ.
2: മോർണിംഗ് സവാരി
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
1: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 റിയാലിന് പർച്ചേസ് ചെയ്യൂ, രണ്ട് റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
2: ഗോൾ റേറ്റ് അപ്ഡേറ്റിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുകയാണ്. യെസ് ഓഫ് കോഴ്സ്, നമ്മുടെ സ്കൈ ജ്വല്ലേഴ്സിന്റെ ഒരു ഗോൾ റേറ്റ് അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ 24 ക്യാരറ്റ് ഗോൾഡ് 522 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 481 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 456 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 393.50 കത്തറിയാൽ. അപ്പൊ ഈ ഒരു ഗോൾ റേറ്റിന്റെ ഒക്കെ അപ്ഡേറ്റ് തന്നുകൊണ്ട് നേരെ കമ്മിങ് ബാക്ക് ടു അവർ ഗെയിം. ഗെയിമില് ഭയങ്കരമായിട്ട് റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് കോൾസ്, ഒരുപാട് കോൾസ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരുപാട് കോൾസ് ഞാൻ മിസ് ഔട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു കുറച്ച് ഗെയിം സിമ്പിളാന്ന് കണ്ടപ്പോൾ ഭയങ്കര കോള്, എൻ്റെ പൊന്നോടാ ഭയങ്കര എന്താ പറയുക, ഞാനങ്ങനെ വല്ലാണ്ടങ്ങനെ വിഷമിച്ച് പോയി. കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെയും കോൾ എടുക്കാൻ പറ്റുന്നില്ലല്ലോ, ഒരു കോൾ എടുക്കുമ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത കോള് മിസ്സായി പോവല്ലേ, അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നാലും ഞാൻ മാക്സിമം ആൾക്കാരെയും ഈ പറഞ്ഞ പോലെ അറ്റൻഡ് ചെയ്യാനായിട്ട് അവർക്കൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം ഞാൻ കൊടുക്കുന്നതായിരിക്കും. സോ ലെറ്റ് സീ ഹു ഓൾ ആർ ജോയിനിങ് വിത്ത് അസ് നൗ. ആരാണ്?
3: അനിലാണ്.
2: അപ്പൊ അനിൽ റെഡി ആണല്ലോ അല്ലേ?
3: അതെ അതെ.
2: ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇതാ 30 seconds തുടങ്ങുന്നു. 3, 2, 1, go.
4: എന്റെ ഇന്നും വന്നില്ല നിന്നോടൊന്നും ചൊല്ലി.
2: കിട്ടിയോ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, സിനിമ പേര് പറ. ഓക്കെ, അടുത്തത്. ഇത്
3: കുഞ്ചാക്കോ ബോബന്റെ മൂവിയാണ്.
2: അങ്ങനെ ആളുടെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഒന്നുകൂടി. ഇത്
3: സമൃദ്ധ സുനിലിന്റെ മൂവിയാണ്.
2: ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് നെഹി നെഹി ഇവിടെ സമ്മതിക്കൂല, റോബിൻഹുഡ് എന്നും ഒക്കെ എടുത്തെടുത്ത് പറയണം.
3: ആക്ച്വലി ഞാനിത് ഫസ്റ്റ് ടൈം ആണ് റേഡിയോയിലേക്ക് വിളിക്കുന്നത്.
2: ആണോ? പ്രോബ്ലം. ഓ, എനിക്കും സന്തോഷം വിളിച്ചതിൽ കേട്ടോ. ഹലോ, ആരാണ്?
3: അൻസൽ.
2: അൻസൽ റെഡി ആണോ നമ്മുടെ ഇന്നത്തെ ഗെയിമിന് വേണ്ടിയിട്ട്? ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും നമ്മുടെ 30 seconds ഇപ്പൊ ഇവിടെ തുടങ്ങും.
3: കണ്ണിലമ്പും
4: വില്ലും കൊണ്ടെന്റെ ഈ കൽബിലെ
3: സുന്ദരൻ.
2: ഓക്കെ, അടുത്തത്.
4: എനിക്കാണു നീ
3: ഹൃദയത്തിൽ സൂക്ഷിക്കാൻ.
2: ഓക്കെ, അടുത്തത്.
4: എന്റെ ഇന്നും വന്നില്ല നിന്നോടൊന്നും.
3: ഗ്രാമഫോൺ.
2: ഓക്കെ, ഇനി 1 second കൂടി.
4: ഓർമ്മത്തിരിവിൽ കണ്ടു മറന്നൊരു മുഖമായെങ്ങോ.
2: ഇത്
3: ഒരേ മുഖം.
2: അയ്യോ, അല്ല, ഓർമ്മയുണ്ടോ ഈ മുഖം? അല്ലേ, അതല്ല, അതല്ല കേട്ടോ, പാസഞ്ചർ ആയിരുന്നു. ആ, എന്തായാലും അടിപൊളി. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. ഹലോ, ആരാണ്? ഇസ്ഹാക്ക്. റെഡി ആണോ ഇന്നത്തെ ഗെയിമിന് വേണ്ടിട്ട്? ഇസ്ഹാക്ക്,
5: പുതിയ സോങ് തരണേ.
2: അയ്യോ, അങ്ങനെ പറയരുത്. 3, 2, 1, go.
4: കടുകുമണിക്കൊരു കണ്ണുണ്ട് കണ്ണിനകത്തൊരു കരടുണ്ട്.
2: ഇത് കുറച്ച് പുതിയതാ, അറിയോ? അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. അടുത്ത പാട്ട്. ഇത് ഇതെല്ലാം 2016 ശേഷമുള്ള പടങ്ങളാണ് കേട്ടോ. അടുത്തത്. ഇത് ഓക്കെ, സമയം കഴിഞ്ഞു. അമ്പിളി ആയിരുന്നു ഞാനിപ്പോ ലാസ്റ്റ് കേൾപ്പിച്ച പാട്ട്, അമ്പിളിയിൽ നിന്നുള്ളതാണ് കേട്ടോ. അതിനു മുൻപുള്ളത് ഫൈനൽസ്, അതിനു മുൻപ് ആദ്യം കേൾപ്പിച്ചത് കപ്പേള.
5: ഓക്കെ,
2: ശരി കേട്ടോ. അതെ അതെ, നല്ല മൂവീസ് ആണ്. ബൈ ബൈ ബൈ. കുഴപ്പമില്ല, കുഴപ്പമില്ല, ഇറ്റ് ഹാപ്പൻസ്. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ കിട്ടൂല, അതാണ്. ഓക്കെ, ബൈ ബൈ ബൈ. ആരാണ്?
6: ഷിഹാബ്.
2: ഷിഹാബേ റെഡി ആണോ? ഷിഹാബേ ഇന്നത്തെ ചോദ്യത്തിന്
6: ചെറിയ രീതിയിൽ
2: എന്താ അങ്ങോട്ട് ഉറപ്പ് വരാത്തെ. ഓക്കെ, ദാ 30 seconds തുടങ്ങുന്നു. 3, 2, 1, start.
6: കൊച്ചി രാജാവ്.
2: ഓക്കെ, നല്ല സ്റ്റാർട്ടാണ്. ഇത്
6: റോബിൻഹുഡ്.
2: ഓക്കെ, ഇത്
6: ഒന്നുകൂടെ സോബിന്റെ അമ്പിളി.
2: ഓക്കെ അടുത്തത്.
5: കണ്ണിലമ്പും വില്ലും കൊണ്ടന്റെ ഈ കൽബിലെ ചില്ലുകൂടുട.
2: ഇത് ശരി ശരി, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. എന്തുവെച്ചാ ഇപ്പോഴും ഉറപ്പില്ലല്ലോ ഞാൻ പറഞ്ഞ ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തില്.
6: ശരിയല്ലാന്ന്
2: ഞാൻ പറഞ്ഞില്ലല്ലോ.
6: ആ ശരി,
2: ഷിഹാബേ ഷിഹാബ് പറഞ്ഞാലും ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ശരിയാണ്. അത് പറയാൻ പറ്റില്ല, അത് വേറെ ആരെങ്കിലും ചെലപ്പോ അതി കൂടുതൽ പറഞ്ഞാലോ.
6: ഓക്കെ
2: ഇൻഷാല്ലാ നോക്കാലോ. ഓക്കെ ഷിഹാബ് ബൈ ബൈ
6: ബൈ, താങ്ക് യു.
2: അങ്ങനെ ഗെയിം ടൈം ഇങ്ങനെ ഇവിടെ ചെറുതായിട്ട് ഷിഹാബിൽ നിർത്തേണ്ട ഒരു അവസ്ഥയാണ്, ബിക്കോസ് കുറെ കോൾസ് വരുന്നുണ്ട്. പക്ഷെ സമയം നോക്കിയപ്പോൾ സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. 4:47 ആയിരിക്കുന്നു, അതായത് ഇനി 9:17 ഈവനിങ്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും സന്ദീപ്. അതുകൊണ്ട് എനിക്ക് മാറിക്കൊടുക്കണം. ബട്ട് വല്യേട്ടൻ ഒഴിച്ചിട്ട് ഷിഹാബ് ബാക്കിയെല്ലാം റൈറ്റ് ആൻസർ പറഞ്ഞു. അതിനിടയിൽ ബാക്കി വൻസിലാണെങ്കിലും ഫഹദാണെങ്കിലും ഒക്കെ തന്നെ നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം മാർക്കൊക്കെ ആയിരിക്കും ആ ഒരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന്. അപ്പോഴേക്കും നല്ല പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, അഥവാ ഞാൻ ആരുടെയെങ്കിലും കോൾ എടുക്കാനായിട്ട് പറ്റിയില്ല മിസ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ നെക്സ്റ്റ് സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ആ ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടി. അത് മാത്രമല്ല അത് കഴിഞ്ഞു വരുന്ന പാട്ട് അതിലും മനോഹരമാണ്.

അപ്പൊ ഈ രണ്ട് പാട്ടിന്റെയും ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം സുജാത ചേച്ചിയാണ്. അപ്പൊ നല്ല ഈ ഒരു സോങ് വെച്ച് തന്നിട്ട് ഞാൻ പോകട്ടെ. ടാറ്റാ ബൈ ബൈ, സീ യു എവ്രിവൺ. അപ്പോ നല്ലൊരു ഈവനിങ് എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. ചായക്ക് കുടിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ഈവനിങ് അങ്ങോട്ട് എൻജോയ് ചെയ്യൂട്ടോ. അപ്പൊ ബൈ.

0: സൂനോ.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ rewarding living. Terms and conditions apply.
3: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
4: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
5: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: This is only on
6: Radio Suno 91.7 FM.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: This is
6: Radio Suno 91.7 FM.
7: Qatar's happiness frequency. Now available on Spotify
6: and
7: Gaana.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
8: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ rewarding living. Terms and conditions apply.
1: കഴിഞ്ഞ 10 വർഷമായി ഖത്തറിലെ കമ്പനി ഫോർമേഷൻ രംഗത്തെ മികച്ച സാന്നിധ്യം അഡ്രസ് ഗേറ്റ്വേ. റേഡിയോ സുനോ ബ്രാൻഡ് സ്റ്റോറീസിൽ അതിഥിയായി എത്തുന്നു അഡ്രസ് ഗേറ്റ്വേ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഷംസീർ ഹംസ.
9: എന്തിന് ഞാൻ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് വരണം?
10: 10 വർഷമായിട്ട് ഖത്തറിലുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ തുടക്കം മുതല്, കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആദ്യം ഒരുപാട് സംശയങ്ങളുണ്ടാകും.
11: എന്തുകൊണ്ടാണ് അഡ്രസ് ഗേറ്റ്വേ തങ്ങളുടെ കസ്റ്റമേഴ്സിന്, അതല്ലെങ്കിൽ കമ്പനി ഫോർമേഷനും PRO സർവീസിനും ഒക്കെ അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് കാറ് കൊടുത്തവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 മാസം നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്?
1: കേൾക്കൂ ബ്രാൻഡ് സ്റ്റോറീസ് വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ റേഡിയോ സുനോ മോർണിംഗ് സവാരിയിൽ.

0: 917 evenings only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
1: in association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Good evening, good evening, listeners. അടിപൊളിയ ഒരു ഗുഡ് ഈവനിങ് വിഷസ് പറഞ്ഞുകൊണ്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ജൂൺ 17th ബുധനാഴ്ച ദിവസം സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 കഴിഞ്ഞ് 3:42. യെസ്, ഈ ഒരു ടൈമിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. ബട്ട് ദെൻ ടു ഓൾ മൈ ലവ്ലി ലിസ്നേഴ്സ് ഔട്ട് ദെയർ, ഒരു അടിപൊളി ഈവനിങ് വിഷസ് വൺസ് അഗൈൻ. ആൻഡ് എല്ലാവരും തന്നെ ഈവനിങ് ടൈം ചായയൊക്കെ കുടിച്ച് ഉഷാറായിട്ടിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ ഇതാ മുന്നോട്ട് പോകുമ്പോൾ ലൈഫ് പലപ്പോഴും കൺഫ്യൂസിങ് തന്നെയാണ്. കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലോട്ട് വരുമ്പോൾ വി ട്രസ്റ്റ് സയൻസ് ശരിയാണെന്ന് എപ്പോഴും വിചാരിക്കും. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റിയോടുകൂടി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒക്ടോപ്പസിന് 3 ഉണ്ട്. അതിൽ ഒരു ഹാർട്ട് സ്വിം ചെയ്യുമ്പോൾ നിൽക്കും എന്നുള്ള ഫാക്ട്. അത് മാത്രമല്ല, ബനാന ഒരു ബെറി ആണെന്നുള്ള സംഭവം. അതേപോലെ തന്നെ ഒരു സ്ട്രോബെറി ഒരിക്കലും ഒരു ബെറി കാറ്റഗറിയിൽ വരുന്ന ഫ്രൂട്ടല്ല. ഇതൊക്കെ തന്നെ പറഞ്ഞു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സയൻസ് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ട് തോന്നാറുണ്ട്. നമുക്ക് പലപ്പോഴും ഒക്കെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10th വരെ അല്ലെങ്കിൽ സ്കൂൾ എന്നുള്ള ഒരു കാലഘട്ടമൊക്കെ നിന്നു പോവാം, കോളേജ് എന്നുള്ള ഒരു കാലഘട്ടം നിന്നു പോവാം. പക്ഷെ ഒരിക്കലും നിൽക്കാത്ത ഒരു സംഭവമാണ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അറിവ് എന്നുള്ളത്. അറിവ് എവിടെ നിന്നാണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് ഗ്രാബ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കുക. നമുക്ക് ചുറ്റും അതിനുള്ള ആ ഒരു സജ്ജീകരണം അല്ലെങ്കിൽ അതിനുള്ള പോസിബിലിറ്റീസ് നമ്മൾ തുറന്നു വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് എന്തൊക്കെ തന്നെ പ്രഷേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായാലും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. അങ്ങനെ എത്തിക്കാന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് എ ഗുഡ് ലീഡർ. അപ്പം ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഈവനിങ് ദാ ഞാൻ നിങ്ങളുടെ കൂടെ ഞാനും ജോയിൻ ചെയ്യുകയാണ്. ഒരു ബ്യൂട്ടിഫുൾ ഡ്രൈവിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാക്കുകളുമായിട്ട്, സോ പീസ്ഫുള്ളായിട്ട് പ്രഷറൊക്കെ മാറ്റിവെച്ച് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഈവനിങ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷ് ചെയ്യുന്നു. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ 917 ഈവനിങ്സ്. ഇത് ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 11:08. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണർ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: ബ്രോട്ട് ടു യു ബൈ.
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
6: കഴിഞ്ഞ 10 വർഷമായി ഖത്തറിലെ കമ്പനി ഫോർമേഷൻ രംഗത്തെ മികച്ച സാന്നിധ്യം അഡ്രസ് ഗേറ്റ്വേ. റേഡിയോ സുനോ ബ്രാൻഡ് സ്റ്റോറീസിൽ അതിഥിയായി എത്തുന്നു അഡ്രസ് ഗേറ്റ്വേ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഷംസീർ ഹംസ.
7: എന്തിന് ഞാൻ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് വരണം?
8: 10 വർഷമായിട്ട് ഖത്തറിലുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ തുടക്കം മുതൽ, കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആദ്യം ഒരുപാട് സംശയങ്ങളുണ്ടാകും.
9: എന്തുകൊണ്ടാണ് അഡ്രസ് ഗേറ്റ്വേ തങ്ങളുടെ കസ്റ്റമേഴ്സിന്, അതല്ലെങ്കിൽ കമ്പനി ഫോർമേഷനും PRO സർവീസിനും ഒക്കെ അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് കാറ് കൊടുത്തവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 മാസം നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്?
6: കേൾക്കൂ ബ്രാൻഡ് സ്റ്റോറീസ് വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ റേഡിയോ സുനോ മോർണിംഗ് സവാരിയിൽ.

0: ബനിയൻ ഉണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
1: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്ന് മോന്.
2: നമസ്കാരം, ഞാൻ നന്ദു.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam call 4001707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatari Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatari Riyal to unlock up to 5% rewards apply before June 30th TNC apply
0: and
4: Marza Hypermarket be fresh be you visit your nearest store today
5: സ്ട്രെസ് മാനേജ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ സേവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇമേജ് മാത്രമല്ല നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്ന ഒരു വലിയ ഗോൾ കൂടിയാണ്. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM-ൽ ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. June 17 ബുധനാഴ്ച ദിവസം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് വിഷസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ആൻഡ് യെസ്, നമുക്ക് പതിവ് പോലെ തന്നെ ഇവിടെ ഈ വിഷസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് ഷെരീഫ് ഗുഡ് ഈവനിങ്, ആൻഡ് ഒരു ഹൈ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് ഷഫീർ കേട്ടോ. ഷഫീർ നാട്ടിൽ നിന്നാണോ മെസ്സേജ് അയക്കുന്നത്? അല്ല, ഖത്തറിൽ നിന്ന് തന്നെയാണ് മെസ്സേജ് വന്നേക്കുന്നത്. ഹലോ ഷഫീർ, എന്തൊക്കെയുണ്ട് വിശേഷം? അഖിൽ ഒരു ഗുഡ് ഈവനിങ് വിഷസ് പറഞ്ഞിട്ടുണ്ട്. അഞ്ജു ഗുഡ് ഈവനിങ്, രതീഷ് ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട്. ജിനു, ഷമീർ ആൻഡ് ഓൾസോ സിനോജ് ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ് വിഷസ് ഒരിക്കൽ കൂടി പറയുകയാണ്. ഗൗരി ഒരു ബർത്ത്ഡേ വിഷ് പറയാമോ? ഷോർ ഷോർ ഷോർ ഗൗരി. ജോബിനാണ് ആ ഒരു ബർത്ത്ഡേ വിഷ് അയച്ചേക്കുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത്, ഖത്തറിലുള്ള സുഹൃത്താണ്, ഞാൻ നാട്ടിൽ നിന്ന് തൊടുപുഴയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഗൗരിയുടെ ഫ്രണ്ട് ജോബിന് വേണ്ടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് കൂടി ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

ഹാപ്പി ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ജോബിൻ. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അടിപൊളി ഒരു ഈവനിംഗ് ആയിരിക്കട്ടെ. ഈവനിംഗ് ടൈം സർപ്രൈസസ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നോട്ട് ജസ്റ്റ് സർപ്രൈസസ്, ശരിക്കും ലൈഫിലെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗെദറിന് പറ്റുന്ന സമയമാണ്. നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ആ ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ ജോയിൻ ചെയ്യുക, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. ദിസ് ക്യാൻ ഓൾസോ കൺട്രോൾ ആ സ്ട്രെസ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്ട്രെസ്സിന് ഒരു വലിയ വിട പറയാനായിട്ട് സാധിക്കും. ഇനി ഇങ്ങനെയല്ല, കുറച്ച് പേര് ഇതുപോലെയല്ല, അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്രൗഡിനെ കാണുമ്പോൾ വീണ്ടും സ്ട്രെസ്ഫുൾ ആവുന്ന ഒരുപാട് പേരുണ്ട്. അവരെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇന്നത്തെ ദിവസം സ്ട്രെസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട്. സോ ദ നെക്സ്റ്റ് മെസ്സേജ് സമീർ ആണ് അയച്ചിരിക്കുന്നത്. ഗുഡ് ഈവനിങ് സന്ദീപേ, എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയായിട്ട് പോകുന്നല്ലോ ഈവനിങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സമീറിൻ്റെ വിഷസ്. ഐ മീൻ മെസ്സേജ് ഫ്രം നാട്ടിനാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞാൻ വെക്കേഷനിലാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൂടി സമീർ പറയുന്നുണ്ട്. ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും ഖത്തറിലേക്ക്. ഓക്കേ, സോ വെയ്റ്റിംഗ് വെയ്റ്റിംഗ് സമീർ, ആൻഡ് എൻജോയ് യുവർ വെക്കേഷൻ. അടിച്ചു പൊളിക്കുക. നാട്ടിലെ വിശേഷങ്ങൾ എന്താണ് എല്ലാം ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, നാട്ടിലെ സ്പെഷ്യലി ഇപ്പം അറിയേണ്ട ഫീഫ വിശേഷങ്ങളാണ്. എങ്ങനെയുണ്ട് ഫീഫ ആവേശം? എൻജോയ് യുവർ വെക്കേഷൻ. അടിച്ചു പൊളിക്കുക. നാട്ടിലെ വിശേഷങ്ങൾ എന്താണ് എല്ലാം ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, നാട്ടിലെ സ്പെഷ്യലി ഇപ്പം അറിയേണ്ട ഫീഫ വിശേഷങ്ങളാണ്.

0: നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: 917 evenings.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thodangi authentic Arabic cuisine ruchi ariyam call 4001707
1: in association with Doha Bank make shopping more rewarding get a 500 Qatari riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatari riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ലൈഫ് ഇസ് ഓൾവേസ് അബൌട്ട് ഹാർഡ്ഷിപ്സ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്പേസാണ്. എന്നാലല്ലേ നമുക്ക് അതിനെ ലൈഫ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ബട്ട് ദെൻ രണ്ടും നമ്മൾ കടന്നു പോകേണ്ട ഒരു ടൈം തന്നെയാണ്. ഇഫ് യു ആർ ഗോയിങ് ത്രൂ ഹാർഡ്ഷിപ്സ് ദിസ് ഡേ ഇസ് പെർട്ടിക്കുലർലി ഫോർ യു. കാരണം ഒരുപാട് സ്ട്രെസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. വെൽക്കമിംഗ് യു ബാക്ക് ടു റേഡിയോ 91.7 FM 917 ഈവനിങ്സ് ഇൻ ടൈം സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 34 മിനിറ്റും 28 സെക്കൻഡും. അങ്ങനെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഈവനിങ് ആണ്. സ്ട്രെസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആദ്യം തന്നെ ഒരു ചെറിയ അപ്ഡേറ്റിലേക്ക്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇഫ് യു വെർ ഇൻ ടു ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ കണ്ടിട്ടുള്ളതും അത് ഒരുപാട് ചർച്ചാ വിഷയങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. ചൈനയിൽ വെതർ ഇറ്റ്സ് ഡ്യൂ ടു അൺഎംപ്ലോയ്മെൻ്റ് ആണോ എന്താണ് സംഭവം എന്നുള്ളത് ക്ലാരിറ്റിയോടുകൂടി എത്തിയിട്ടില്ല. ബട്ട് ദെൻ 24 hours ലൈവ് സ്ട്രീംസ് കാശ്, അതായത് നമ്മുടെ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടുള്ള കാശ് ഉണ്ടാക്കാനായിട്ട് ലൈവ് സ്ട്രീംസ് ആണ് ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പലയിടങ്ങളിലും ലൈവ് സ്ട്രീംസും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് ഏണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ മുമ്പ് സൈഡ് ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ സൈഡിലൂടെ കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ടാലൻസ് തന്നെ സെല്ലിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടാലൻസ് വെറുതെ പൊട്ടിക്കെട്ടിട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലും അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ് ഓരോ സോഷ്യൽ മീഡിയയും പ്ലാറ്റ്ഫോംസും ഒക്കെ നമുക്ക് തന്നിട്ടുള്ളത്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് ദേ ഇപ്പോൾ ഒരുപാട് പേരുടെ ജോലി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എംപ്ലോയ്മെൻ്റ് എന്നുള്ള രീതിയിൽ ആ കാര്യങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു ജനറേഷൻ വെൻ ജനറേഷൻസ് ചേഞ്ച്ഡ് പല രീതിയിൽ ഒരു കമ്പനി ഓൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്വന്തമായിട്ടുള്ള സ്ഥാപനം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് പേഴ്സണലി എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ്. സോ ദാറ്റ് യു കെൻ ബി കംഫർട്ടബിളി സിറ്റിംഗ്. പക്ഷേ അത് എത്രത്തോളം കംഫർട്ടബിൾ ആണെന്നുള്ളത് ഒരു കമ്പനി ഓൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രഷർ എത്രത്തോളം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ എംപ്ലോയീസ് ആരൊക്കെ തന്നെയാണെങ്കിലും ഓഫീസ് സ്പേസ് ആണെങ്കിൽ ഇഫ് യു ആർ എ പേഴ്സൺ മാനേജർ ലെവലിലൊക്കെ ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയി വെൽനെസ് നോക്കേണ്ടത് അവരുടെ മെൻറ്റൽ ഹെൽത്ത് നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നോട്ട് ജസ്റ്റ് ബിക്കോസ് അവർക്ക് ആ ഒരു മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ പല രീതിയിലും ചിന്തകൾ പോകാം, ഒറ്റപ്പെട്ടതായിട്ടുള്ള ചിന്തകൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇതേപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണേണ്ടതായിട്ട് വരും. സോ അതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നോട്ട് ലെറ്റിംഗ് യുവർ സ്ട്രെസ് ടു അതേഴ്സ് എന്നുള്ളതാണ്. മേ ബി ഈ പറഞ്ഞ പോലെ നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ എ ലീഡർ, ഇഫ് യു ആർ എ മാനേജർ, ദാറ്റ് ബേർഡൻ ഇസ് നോട്ട് ടു ബി ഓൺ ദ ടീംസ് ഹെഡ്. ആ ഒരു കാര്യം ഒന്ന് നോക്കുക. കാരണം പല രീതിയിലും പല കമ്പനീസിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദിസ് ഹാസ് ടു ബി ടേക്കൺ ടു ഡിസ്കഷൻ അല്ലേ. ആ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇഫ് എറ്റ് ഓൾ യു ആർ വർക്കിംഗ് ഇൻ എ കമ്പനി ആൻഡ് യു ആർ എ മാനേജർ, ഈ ഒരു കാര്യമൊക്കെ മനസ്സിലൊന്ന് സൂക്ഷിക്കുക. നോട്ട് ജസ്റ്റ് മാനേജർ, ഇഫ് യു ഓൺ എ കമ്പനി ഓൾസോ ഈ ഒരു കാര്യം മറക്കാനായിട്ട് ശ്രമിക്കേണ്ട. ബി പ്രാക്ടിക്കൽ മാനേജർ ഓർ എ സിഇഒ. ഈ ഒരു ഇൻഫർമേഷൻ കൂടി പറഞ്ഞുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് ആപ്പ് ഓൺ ഖദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ടീമുകൾ ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 in association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: Let's play football.
0: Football Mania.
6: ലോക ചാമ്പ്യന്മാരായ ഒരു ടീമും ഗോളിയും തമ്മിൽ മത്സരിച്ചപ്പോൾ ആ കാഴ്ച കണ്ട് ലോകമൊന്ന് ഞെട്ടി. സ്പെയിൻ കേപ് വെർദെ മത്സരം കഴിഞ്ഞപ്പോൾ 1.5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ള ആ രാജ്യവും ഒസീമർ ഹോസെ ഡിയാസ് എന്ന വൊസീഗ്നയും ഫുട്ബോൾ ആരാധകരുടെ ഹൃദയത്തിലേക്കാണ് കടന്നു കയറിയത്. മത്സരത്തിന്റെ 36-ാം മിനിറ്റിലാണ് വൊസീഗ്നയുടെ സേവുകളുടെ അതിമനോഹാരിത ലോകം ആസ്വദിച്ചു തുടങ്ങിയത്. ഒയർ സെബാളിന്റെ ഹെഡർ ഒറ്റ കൈകൊണ്ട് അത്ഭുതകരമായി തട്ടിയകറ്റി. 2018 ശേഷം ഒരു ലോകകപ്പ് മത്സരത്തിൽ ബോക്സിനുള്ളിൽ നിന്നും 6 സേവുകൾ നടത്തുകയും ക്ലീൻ ഷീറ്റ് നേടുകയും ചെയ്യുന്ന ഗോൾ കീപ്പർ കൂടിയാണ് വൊസീഗ്ന. കേപ് വെർദെയുടെ ചരിത്രമായി, ഫുട്ബോളിന്റെ പുതിയ സൗന്ദര്യമായി ഇനി ഈ പേരും വിശേഷിപ്പിക്കപ്പെടും.
0: കഴിഞ്ഞ 10 വർഷമായി ഖത്തറിലെ കമ്പനി ഫോർമേഷൻ രംഗത്തെ മികച്ച സാന്നിധ്യം അഡ്രസ് ഗേറ്റ്വേ. റേഡിയോ സുനോ ബ്രാൻഡ് സ്റ്റോറീസിൽ അതിഥിയായി എത്തുന്നു അഡ്രസ് ഗേറ്റ്വേ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഷംസീർ ഹംസ.
7: എന്തിന് ഞാൻ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് വരണം?
8: 10 വർഷമായിട്ട് ഖത്തറിലുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ തുടക്കം മുതല്, കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആദ്യം ഒരുപാട് സംശയങ്ങളുണ്ടാകും.
9: എന്തുകൊണ്ടാണ് അഡ്രസ് ഗേറ്റ്വേ തങ്ങളുടെ കസ്റ്റമേഴ്സിന്, അതല്ലെങ്കിൽ കമ്പനി ഫോർമേഷനും PRO സർവീസിനും ഒക്കെ അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് കാറ് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 മാസം നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്?
0: കേൾക്കൂ ബ്രാൻഡ് സ്റ്റോറീസ് വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ റേഡിയോ സുനോ മോർണിംഗ് സവാരിയിൽ.
10: Hi, this is Gautam Vasudev Menon.
11: You are listening to
10: Radio Sunu 91.7, and this is Qatar's favorite radio station.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
1: In association with
3: Doha Bank,
1: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോ 91.7 FM 917 ഈവനിങ്സ് അറ്റ് ടൈംസ് അന്നിവാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 51 മിനിറ്റും 40 സെക്കൻഡും. അങ്ങനത്തെ മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് സ്ട്രെസ് ഫ്രീ ആവാക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് നമ്മൾ പുറത്തു പോയി മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട സമയമാണ്. സ്ട്രെസ് ഫ്രീ ആയിട്ട് ഒരു പരിധി വരെ നമുക്ക് സ്പെഷ്യലി നമ്മൾ മറ്റൊരിടത്ത് പോകുമ്പോൾ നമ്മൾ അഭിനയിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിനയമല്ല, നമ്മുടെ മൈൻഡിൽ കുറച്ച് റിലാക്സിങ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് അഭിനയിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് പെരുമാറേണ്ടതായിട്ടോ ഉള്ള ആ ഒരു പോസിബിലിറ്റി ഒന്നും വരില്ല. തീർച്ചയായിട്ടും നമുക്ക് ഉള്ളിൽ എന്താണോ ഉള്ളത്, വാട്ട് എവർ ദ ഇമോഷൻ ഇസ്, ചിലപ്പോൾ കുറച്ച് വിഷമമായിരിക്കും, ചിലപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുള്ളതായിരിക്കും, അത് ചിലപ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതി കുറച്ച് ദേഷ്യപ്പെട്ടായിരിക്കും. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അവരുടെ കൂടെ മാക്സിമം എൻജോയ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. സ്പെഷ്യലി പുറത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നല്ല രീതിയിൽ തന്നെ സ്ട്രെസ് കൂട്ടാൻ സാധ്യതയുണ്ട്. ആ ഒരു ചൂട് ക്ലൈമറ്റൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദെൻ സമ്മർ സീസൺ ഓൺ ആണെങ്കിലും ഫുൾ സ്വിങ്ങിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഹലാ സമ്മർ ക്യാമ്പയിനെ പറ്റിയിട്ട് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എക്സിബിഷൻസും ഫെയർസും ഫാമിലി ആക്ടിവിറ്റീസും കോൺസേർട്സും എക്സ്പെരിമെൻ്റ് ഐ മീൻ എൻ്റർടൈൻമെൻ്റ് ഒക്കെ തന്നെ സെറ്റ് ചെയ്ത് പോകുന്ന ഒരു സമയം. ഓഫ് കോഴ്സ് നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഫീഫ വേൾഡ് കപ്പ് 2026 ബേസ് ചെയ്ത് ഒരുപാട് ഇവൻറ്റ് ഇൻ ആൻഡ് അറൌണ്ട് ഖത്തർ നടക്കുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലോട്ടൊക്കെ നമുക്ക് വരാം. ദെൻ ഇവിടുത്തെ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഗുഡ് ഈവനിങ് വിഷസ് പറയുന്നുണ്ട്. ബ്ലെസ്സൻ മാത്യു, ഗുഡ് ഈവനിങ് ബ്രോ, യാ അലി സോങ് വെക്കാവോ ഗ്യാങ്സ്റ്റർ മൂവിയിലെ ഷോർ ബ്ലെസൻ ബ്രോ, ആ ഒരു പാട്ടിലേക്ക് ഞാൻ തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും. ടോമിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ടോം ആൻഡ് ഓൾസോ രതീഷ് ഒരുമിച്ചാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ആൻഡ് ഓൾസോ എം ജെ നമുക്കൊരു വിഷസ് പറയുന്നു. എന്താണ് വിഷ? ഷാബുക്കയ്ക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ എം ജെ എന്ന അക്കൗണ്ടിൽ നിന്നും വന്നേക്കുന്ന ആ ഒരു മെസ്സേജിലേക്ക് വിഷിങ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഷാബു.

അതിന്റെ കൂടെ എനിക്ക് തോന്നുന്നു രാഹുലും ഒരു സോങ്ങിന്റെ സജഷൻ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ബ്രോ, ഞാൻ തീർച്ചയായിട്ടും ആ ഒരു സജഷനിലേക്ക് എത്തുന്നതായിരിക്കും. ഇപ്പോൾ കുറേയേറെ ഇവന്റുകളുടെ കാര്യം പറയാമെന്ന് പറയുമ്പോൾ വെരി ഫസ്റ്റ് എനിക്ക് ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫീഫ ബേസ് ചെയ്ത് തന്നെ ഒരുപാട് ഇവന്റുകൾ നടക്കുന്നുണ്ട്. ആൻഡ് ടു മേക്ക് എ നോട്ട് ഓഫ് ഇറ്റ്, 3-2-1 ഖത്തർ ഒളിമ്പിക്സ് ആൻഡ് സ്പോർട്സ് മ്യൂസിയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള വേൾഡ് കപ്പ് തീംഡ് ആയിട്ടുള്ള വർക്ക് ഷോപ്പുകൾ നടക്കുന്നുണ്ട് വിസിറ്റേഴ്സിന്. അതായത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഫുട്ബോൾ ഷർട്ട് ഡിസൈൻ ചെയ്യുക, ബോൾസിൽ ഡിസൈൻ കൊണ്ടുവരിക, അതേപോലെ ട്രോഫീസ് ഡിസൈൻ ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തന്നെ. ഒരു ഫാമിലി സെൻറ്റേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. സോ കൾച്ചർ ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻ്റ് ആണ്. മറക്കേണ്ട സ്ഥലം 3-2-1 ഖത്തർ ഒളിമ്പിക് സ്പോർട്സ് ആൻഡ് സ്പോർട്സ് മ്യൂസിയത്തിലാണ് സംഭവം നടക്കുന്നത്. ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡ് കപ്പ് തീംഡ് ആയിട്ടുള്ള ഇവൻ്റ് ആണ്. ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ആ ഒരു ഇവൻറ്റിലേക്ക് പോകാനായിട്ട് മറക്കണ്ട കേട്ടോ. ഫസ്റ്റ് ആ ഒരു ഇവൻറ്റിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടും മറ്റൊരു മനോഹരമായ ട്രാക്കിലേക്ക്. ഐ ബി ബാക്ക് വെരി സൂൺ ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: Radio Suno. 91.7 FM. Radio
1: Suno. Qatar's happiness frequency.
2: Radio Suno.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൺ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
5: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
6: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ ഡിസ്ട്രിബ്യൂട്ടഡ്.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM-ൽ ഇത് 917 ഈവനിംഗ്സിന്റെ ടൈം. സന്ദീപാണ് കൂടി ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 6:58. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ടൈം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടുകൾ, ഖത്തറിൽ ചുറ്റും നടക്കുന്ന ഒരുപാട് ഇവന്റ്സിന്റെ വിശേഷങ്ങൾ, അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ഞാനും ജോയിൻ ചെയ്യുകയാണ്. നമുക്കിത് ഗുഡ് ഈവനിങ് വിഷസ് പറഞ്ഞുകൊണ്ട്, പേരില്ലാത്ത അക്കൗണ്ടിൽ നിന്ന് ആരാണോ, അപ്പോൾ ഇത് അഖിലാണോ, അഖിലിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ജിതേഷ് മെസ്സേജ് അയക്കുന്നു, ദിനേശൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, വരുണിന്റെ ഗുഡ് ഈവനിങ് വിഷസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടർഫുൾ ഗുഡ് ഈവനിങ് പറയുമ്പോൾ നമുക്കൊരു ബർത്ത്ഡേ വിഷ് കൂടി പറയാനായിട്ട് വന്നിട്ടുണ്ട്. ജിനീഷ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് സന്ദീപ് ബ്രോ പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നേക്കുന്നത്. രതീഷ് ആണ് ഫ്രണ്ട്, അപ്പൊ ഫ്രണ്ടിന് നാട്ടിലുള്ള ഫ്രണ്ടാണ്. ഓക്കെ, അപ്പൊ രതീഷിന് ദാ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സോണോ. ഹാപ്പി ബർത്ത്ഡേ.

യെസ് വിഷിംഗ് യു ആർ വെരി ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ. ആ ഒരു ബർത്ത്ഡേ വിഷസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഖത്തറിൽ നടക്കുന്ന ഓരോ ആക്ടിവിറ്റീസും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ചില ആക്ടിവിറ്റീസ് ഉണ്ടാവും. നാളെ ആരംഭിക്കുന്ന ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ, ഓഫ് കോഴ്സ് തേർഡ് എഡിഷൻ ഓഫ് ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ ആണ് നടക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വെറൈറ്റി ഓഫ് മാംഗോസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന കാര്യമാണ്. പക്ഷേ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ അവിടെ പോയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ശരിക്കും മാമ്പഴക്കാലമാണ് എങ്കിൽ പോലും നമുക്ക് പിക്കിൾസും അതേപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള, പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും എല്ലാ രീതിയിലുള്ള മാങ്ങകളും നമുക്ക് ഈ ഒരു സ്ഥലത്ത് സൂക്ക് വാക്കിഫിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു എക്സിബിഷനിൽ കാണാനായിട്ട് സാധിക്കും. സോ തേർഡ് ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ആ ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകാനായിട്ട് ബി റെഡി. 18-ാം തീയതി മുതൽ 10 ദിവസം, അതായത് 27th വരെ ആയിരിക്കും നമുക്ക് ഈ ഒരു ഇവൻറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുക. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 11 മണി വരെയാണ്. സോ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ചൂടിൻ്റെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട, ടെൻറ്റഡ് ആയിട്ട് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. സോ കാര്യങ്ങളൊക്കെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പോയി നമ്മൾ മാങ്ങ ഇഷ്ടപ്പെടുന്നവർ, മാങ്ങ ലവേഴ്സിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ 3rd വർഷവും വരുമ്പോൾ തീർച്ചയായിട്ടും വെറൈറ്റി ആയിട്ടുള്ള മാങ്ങകൾ കഴിക്കാനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും സൂക്ക് വാക്കിഫിലേക്ക് പോകാനായിട്ട് മറക്കണ്ട. ഫ്രം ടുമോറോ അൺടിൽ 27th of this month. Okay, our information da ningal arigilekku ethikkumbo wonderful aayittulla mattoru track coming up idu Kathas happiness frequency 91.7 fm kettu kettu kootu koodam.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
0: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 14:35. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 Million Real Dream. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
6: കഴിഞ്ഞ 10 വർഷമായി ഖത്തറിലെ കമ്പനി ഫോർമേഷൻ രംഗത്തെ മികച്ച സാന്നിധ്യം അഡ്രസ് ഗേറ്റ്വേ. റേഡിയോ സുനോ ബ്രാൻഡ് സ്റ്റോറീസിൽ അതിഥിയായി എത്തുന്നു അഡ്രസ് ഗേറ്റ്വേ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഷംസീർ ഹംസ.
7: എന്തിനു ഞാൻ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് വരണം?
8: 10 വർഷമായിട്ട് ഖത്തറിലുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ തുടക്കം മുതല്, കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആദ്യം ഒരുപാട് സംശയങ്ങളുണ്ടാകും.
9: എന്തുകൊണ്ടാണ് അഡ്രസ് ഗേറ്റ്വേ തങ്ങളുടെ കസ്റ്റമേഴ്സിന്, അതല്ലെങ്കിൽ കമ്പനി ഫോർമേഷനും PRO സർവീസിനും ഒക്കെ അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് കാറ് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 മാസം നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്?
6: കേൾക്കൂ ബ്രാൻഡ് സ്റ്റോറീസ് വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ റേഡിയോ സുനോ മോർണിംഗ് സവാരിയിൽ.
10: Hi, I'm Rijisha Vijayan.
11: You're listening to Radio Suno 91.7 FM.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: Once again, welcome back. Radio Zone 91.7 FM 917 Evenings in the Time. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാക്കുകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ സ്ട്രെസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും അധികം സ്ട്രെസ് ഫ്രീ ആവാനായിട്ട് കുറേ അധികം ആൾക്കാർ തന്നെ

എന്റെ അമ്മയാണ്. ആൻഡ് ഓൾസോ ചാറ്റ് ജി പി ടി അടുത്ത് ചോദിച്ചപ്പോഴും ചാറ്റ് ജി പി ടിയും സെയിം സംഭവം തന്നെ അവൻ പറഞ്ഞു. അപ്പൊ രണ്ടുപേരും ശരിയായതുകൊണ്ട് ഐ ഹവ് ട്രൈഡ് ദിസ് മൾട്ടിപ്പിൾ ടൈംസ് ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് ഹവ് വർക്ക്ഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് തരത്തിലുള്ള സ്ട്രെസ് ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ റെമഡി എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടപ്പെട്ടവരുമായിട്ടുള്ള കോൺവെർസേഷൻസ് ഒന്ന് ഓണാക്കുക എന്നുള്ളതാണ്. ഇഫ് പോസിബിൾ ദാ ഇന്ന് ഈവനിങ് തന്നെ നമുക്കൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ടുമായിട്ട് ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിക്കാൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഒരു രീതിയിൽ ആ സ്ട്രെസ് അങ്ങഴുക. സ്ട്രെസ് ഒരിക്കലും മാറാൻ പോകുന്നില്ല, ആ പ്രശ്നം ഒരിക്കലും സോൾവ് ആവാൻ പോകുന്നില്ല, പക്ഷേ മൈൻഡിൻ്റെ റിലാക്സേഷൻ നമുക്ക് കിട്ടും എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു സംശയം വേണ്ട കേട്ടോ. ആ ഒരു കാര്യം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോൾ പ്രശ്നങ്ങൾ വരും, അതാണ് ലൈഫ്. അതില്ലെങ്കിൽ പിന്നെ ലൈഫിൽ എന്താണ് ഒരു എനർജി ഉള്ളത്? പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രശ്നം ഉണ്ടാക്കും, നമ്മൾ ഓരോരോ രീതിയിലുള്ള സംസാരങ്ങൾ കൊണ്ടുവരും. ഇതൊക്കെ തന്നെ നമുക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ഈ സൗഹൃദങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ ഒരു നിമിഷം ഏറ്റവും അധികം സ്പെഷ്യലാക്കാനായിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ചായ പാട്ടൊക്കെ കേട്ടിരുന്നാൽ മതി. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ. പ്രയാസം അനുഭവിക്കുന്ന ഒരാൾക്ക് ആരാണോ ആശ്വാസം നൽകുന്നത്, അയാൾക്ക് അല്ലാഹു ഇഹത്തിലും പരത്തിലും ആശ്വാസം നൽകുന്നതാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. You're listening to 917 evenings. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
1: In association with Doha Bank, make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
2: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sunil.
0: Today's Go Rate Update brought to you by Sky Jewelry.
2: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 riyal പർച്ചേസ് ചെയ്യൂ, രണ്ട് റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
3: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 carat gold 395.50 കത്തോറിയാൽ, 21 carat gold 458 കത്തോറിയാൽ, 22 carat gold 483 കത്തോറിയാൽ, 24 carat gold 524.50 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ. സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
5: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
6: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
5: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: കഴിഞ്ഞ 10 വർഷമായി ഖത്തറിലെ കമ്പനി ഫോർമേഷൻ രംഗത്തെ മികച്ച സാന്നിധ്യം അഡ്രസ് ഗേറ്റ്വേ. റേഡിയോ സുനോ ബ്രാൻഡ് സ്റ്റോറീസിൽ അതിഥിയായി എത്തുന്നു അഡ്രസ് ഗേറ്റ്വേ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഷംസീർ ഹംസ.
7: എന്തിനു ഞാൻ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് വരണം?
8: 10 വർഷമായിട്ട് ഖത്തറിലുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ തുടക്കം മുതല്, കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആദ്യം ഒരുപാട് സംശയങ്ങളുണ്ടാകും.
9: എന്തുകൊണ്ടാണ് അഡ്രസ് ഗേറ്റ്വേ തങ്ങളുടെ കസ്റ്റമേഴ്സിന് അതല്ലെങ്കിൽ കമ്പനി ഫോർമേഷനും PRO സർവീസിനും ഒക്കെ അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് കാറ് കൊടുത്തവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 മാസം നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്?
0: കേൾക്കൂ ബ്രാൻഡ് സ്റ്റോറീസ് വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ റേഡിയോ സുനോ മോർണിംഗ് സവാരിയിൽ.
10: Hi, this is Prithviraj. Kalikkumbo irangi kalichana sare sheelam.
11: You are listening to Radio Suno.
10: Radio Suno. Ketta kootukoda.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 32 മിനിറ്റും 26 സെക്കൻഡും അല്ല 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 48 സെക്കൻഡും 7 മണി കഴിഞ്ഞു എന്ന് പറഞ്ഞത് മാറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ ടൈമിങ്സ് റിലേറ്റ് ചെയ്ത ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് സമയം പറയാൻ മാറിപ്പോയതാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഗെയിംസിനെ ബേസ് ചെയ്തിട്ടുള്ള വിശേഷങ്ങൾ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. സോ ഓബ്വിയസ്ലി നമ്മൾ ഈ പറഞ്ഞ പോലെ ടൈമിംഗ് റിലേറ്റ് ചെയ്തും നമുക്ക് ഗെയിം കാണാൻ പറ്റാത്ത രീതിയിലും വണ്ടർഫുള്ളായിട്ടുള്ള ഒരു 2026 ഫീഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ആ ടൈമിങ്സ് അലൈൻ ചെയ്ത് വരുന്ന കാര്യങ്ങളിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇനി എന്തായാലും കൺഫ്യൂഷൻ ഒന്നും വേണ്ട, കൺഫ്യൂഷനൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മാറ്റി നിർത്താം.
1: Every goal, every match, every moment of the FIFA World Cup 2026 in association with
2: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാൻ സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: See, the world is celebrating, അല്ലേ? ശരിക്കും പറഞ്ഞാൽ നാട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് ത്രൂ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്. ഇതൊക്കെ തന്നെ നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സ്. ഇതൊന്നും അല്ലെങ്കിലും ന്യൂസ് മീഡിയ ചാനൽസ്, എവ്രിബഡി ഈസ് ബ്രിങ്ങിങ് അസ് ലോഡ് ഓഫ് ന്യൂസ് അബൌട്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 1000 കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന സ്ഥലം, അവിടുത്തെ കുറേ കളിക്കാർ, ആ പ്ലെയേഴ്സിൻ്റെ ഫാൻസായിട്ട് എസ്പെഷ്യലി കേരളം ഇസ് ബ്രീത്തിങ് ഫുട്ബോൾ റൈറ്റ് നൗ. അപ്പോൾ എന്തായാലും ആ ഒരു ആവേശം ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നാട്ടിലെ വൈബ് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ വൈബ് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് റിയലി നോ. ബട്ട് ദെൻ യെസ്, എക്സൈറ്റ്മെൻറ്റിനും എൻ്റർടൈൻമെൻറ്റിനും ഫുൾ ഓൺ സ്ട്രെങ്ത് തന്നെയാണ് ഖത്തറിൽ ഓരോ സ്ഥലങ്ങളിലും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലൈവായിട്ടുള്ള സ്ട്രീമിങ്ങിനെ പറ്റിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്ട്രീം ചെയ്ത ഗെയിം ലൈവായിട്ട് കാണാൻ പല മോൾസിലും അതേപോലെ തന്നെ പല ഏരിയാസും ഫാൻ സോണുകളായി മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് വരുമ്പോൾ ആദ്യത്തെ സ്ഥലം നമുക്ക് പോകുന്നത് മോൾ ഓഫ് ഖത്തറാണ്. സോ മോൾ ഓഫ് ഖത്തറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒയാസിസ് സ്ക്രീൻ ഫ്രീ വ്യൂവിങ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് പോയി കഴിഞ്ഞാൽ. 19 ജൂലൈ വരെ അവർക്ക് ലൈവായിട്ടുള്ള കുറേ മാച്ചസിൻ്റെ സ്ട്രീമിംഗ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇതൊക്കെ മോളിൻ്റെ ടൈമിങ്സ് അലൈൻ ചെയ്താണ്, ചെറിയ എക്സ്റ്റെൻഷനും കാര്യങ്ങളും ഒക്കെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൈ ബിക്കോസ് നമുക്ക് ചില ഗെയിംസൊക്കെ തന്നെ 12 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് 2 മണി വരെ രാവിലെ നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്, ഏർലി മോർണിംഗ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അവർ ആ ഒരു ടൈമിങ്സ് ഒക്കെ തന്നെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്തുന്നുണ്ട്. ഒത്തിരി ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ ഉള്ള ഗെയിംസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്ട്രീം ചെയ്ത് കാണാനായിട്ട് സാധിക്കും ലൈവായിട്ട് തന്നെ, ഇഫ് യു ഗോ ടു മോൾ ഓഫ് ഖത്തർ. ആൻഡ് ഓൾസോ ഒരു അപ്ഡേറ്റ് ഉള്ളത്, ഖത്തറിൻ്റെ ഗെയിമാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഫുൾ ഗെയിം കാണാനായിട്ട് ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ എക്സ്റ്റെൻഷൻ സമയം ഒരുപാടുണ്ടെങ്കിൽ പോലും ആ ഒരു സമയത്ത് നമുക്ക് എക്സാക്ട്ലി വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് മോൾ ഓഫ് ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതല്ലാണ്ട് നമ്മൾ ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിൽ പോയാലും സിമിലർ ആയിട്ടുള്ള ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ്. ഫ്രീ വ്യൂയിങ് ആണ്, എൻട്രി ചാർജും കാര്യങ്ങളും ഒന്നുമില്ല. സോ മോൾ ഓഫ് നമ്മുടെ ദോഹ ഫെസ്റ്റിവൽ സിറ്റി, യെസ്, ആ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഗെയിമും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അൺടിൽ 1 AM to 6 AM രാവിലെ ഏർലി മോർണിംഗ് ടൈമിലൊന്നും സ്ക്രീനിങ് ഉണ്ടാവില്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് മാനേജ്മെൻറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ ഖത്തറിൻ്റെ ഗെയിമാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് സ്ട്രീം ചെയ്യുന്നതായിരിക്കും, ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നതായിരിക്കും. നോർത്ത് ഫുഡ് കോർട്ട് ഏരിയയിലാണ് ദോഹ ഫെസ്റ്റിവൽ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് ആ ഒരു സ്ക്രീനിങ് കാണാനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് ഓൾസോ ചില മാച്ചസൊക്കെ തന്നെ 12 മണിക്ക് കമൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മാച്ചസൊക്കെ അൺടിൽ 2 AM നമുക്ക് സ്ട്രീം ചെയ്ത് കാണാനായിട്ട് പറ്റും ലൈവായിട്ട് തന്നെ ഫ്രം ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഈ ഇൻഫർമേഷൻസൊക്കെ എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഫാൻ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഫാൻ ബേസ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ ഫാൻ ഫെസ്റ്റിവൽസും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഐ ഹവ് ഗോട്ട് വൺ മോർ പ്ലേസ്, ആ ഒരു ഇൻഫർമേഷനുമായിട്ട് ഉടൻ തന്നെ ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലൈഫിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. വാട്ടർ ബിൽ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.
2: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
3: Brought to you by
4: രണ്ട് പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
5: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ. 917 evening.
6: Joy Alukas 917 evenings
7: presented by Joy Alukas, world's favorite jeweler,
8: powered by
9: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
10: In association with
11: Doha Bank,
10: make shopping more rewarding. Get a 500 Qatari Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatari Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
7: And
12: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: 917 evenings only on Radio Suno 91.7 FM. Joy Alucas 917 evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
1: in association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Welcome, welcome once again. Welcome back. Radio Suno 91.7 FM 917 evenings in the time on Sandeep Anna Kude join cheyunnathu studio clockil samayam 7 mani kazhinja 2 minutum 43 secondum. ഒരുപാട് വിശേഷങ്ങൾ, ദി ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഫുട്ബോൾ വിശേഷങ്ങളിലാണ് എത്തി നിൽക്കുന്നുണ്ടായിരുന്നത്. ഫാൻ സോണിലേക്ക് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു. ഫിഫ വേൾഡ് കപ്പ് 2022 നമ്മുടെ ഖത്തർ സമ്മാനിച്ച ആ ഒരു എന്താണ് വൈബ്രൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വീണ്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ഗോട്ട് എ ഫാൻ സോൺ. ആ ഒരു ഫാൻ സോൺ വിശേഷങ്ങളിലേക്ക് റൈറ്റ് നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ.
6: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ.
0: ഫുട്ബോൾ മേനിയ. Every goal, every match, every moment of the FIFA World Cup 2026 in association with
7: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാൻ സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
5: ആൾ റൈറ്റ്, അങ്ങനെ ദേ ഫിഫ വിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഫാൻ സോൺ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു വികാരം തന്നെയാണ്. ഇപ്പോഴും ഒരുപാട് ഓർമ്മകൾ ഫാൻ സോൺ ബേസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക്, അതായത് അൽ മഹാ ഐലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫാൻ സോൺ ഓർമ്മകൾ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഗംഭീരമായിട്ട് തന്നെയാണ് ഫാൻ സോൺ അൽ മഹാ ഐലൻഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇഫ് യു ആർ റിയലി എ ഫാൻ ഓഫ് ഫുട്ബോൾ, തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ കാണാനായിട്ട്, ഐ മീൻ ഈ ഒരു സോണിലേക്ക് പോകാൻ ായിട്ട് മറക്കരുത്. 75 ഖത്തറി റിയാലാണ് പെർ ഹെഡ് അവർ ചാർജ് ചെയ്യുന്നത്, വിച്ച് ഈസ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം വീക്കെൻഡൊക്കെ നല്ല ഗെയിമുണ്ട്, നല്ല ടീംസാണ്, നമ്മുടെ ഫേവറേറ്റ് ടീംസ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി അത്രയും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാൻ സോണാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഡോണ്ട് മിസ് ദിസ് ഔട്ട്. വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 7 മണി വരെ, അതായത് 6 PM to 7 AM ആക്സസിബിൾ ആണ്. അവിടെ നമുക്ക് റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. ബാക്കിയുള്ള മോൾസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ അലൈൻ ചെയ്ത് അവരുടെ ആ ഒരു വർക്കിംഗ് അവേഴ്സൊക്കെ അലൈൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ടൈമിങ്സ് വരുന്നത് ഗെയിംസിൻ്റെ കാണാനായിട്ട്, ഫ്രീ എൻട്രി ആയതുകൊണ്ട് തന്നെ. ബട്ട് ദെൻ ദിസ് പോയിന്റ് യെസ്, ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി മുതൽ അടുത്ത ദിവസം മോർണിംഗ് 7 മണി വരെ 75 ഖത്തറി റിയാൽസ് മാത്രമാണ് ഉള്ളത് പെർ ഹെഡ്. അപ്പോൾ ഈ ഒരു അവസരം മിസ് ഔട്ട് ചെയ്യേണ്ട. ഫിഫ ഫാൻ ഓ ഫാൻ സോൺ ഓർമ്മകൾ ഒന്നുകൂടി അയവർക്കാനായിട്ട് പറ്റുന്ന അവസരമാണ്. ലെറ്റ്സ് മേക്ക് യൂസ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു പാട്ടിലേക്ക് പോകുമ്പോൾ ഫിഫ വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്. വൈ? ബിക്കോസ് കഴിഞ്ഞ ദിവസത്തെ മത്സരം, അർജന്റീനയുടെ വിശേഷങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. ആ ഒരു ജയം, ഓഹ്, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം അതിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് മിസ്റ്റർ കരൺ ജി വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഐ വിൽ ബി ബാക്ക് വിത്ത് ഹിം ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 9:44. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളും മർസയുടെ മാംഗോ ഉത്സവം സൂക്മാഖിഫിലും വിവിധ തരം മാങ്ങകൾ, മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി വൈവിധ്യമാർന്ന ഐറ്റംസ് എല്ലാം തന്നെ മർസ സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരം 4 മണി മുതൽ 10 മണി വരെ സൂക്മാഖിഫ് ഈസ്റ്റേൺ സ്ക്വയറിൽ മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് 1 റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ.
2: മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ, അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്. വാട്ടർ ബിൽ. Stay hydrated and stay tuned.
4: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
5: Brought to you by
6: 2 പതിറ്റാണ്ടിലേറെയായി ഖത്തറിന്റെ വിശ്വാസം സഫ വാട്ടർ. സഫ ആപ്പ് അല്ലെങ്കിൽ വാട്സ്ആപ്പ് വഴി ഓർഡർ ചെയ്യൂ. കോൾ 4460669.
7: സഫ വാട്ടർ, ട്രസ്റ്റഡ് ബൈ ഫാമിലീസ്, ഡെലിവേർഡ് ബൈ സഫ.
8: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. Home care, cookbook, lifestyle, agana home delivery, enhancing your everyday. Home delivery. Kelku, shani mudal vyajam vare, ravale 10 mani mudal.

0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഖിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
5: കഴിഞ്ഞ 10 വർഷമായി ഖത്തറിലെ കമ്പനി ഫോർമേഷൻ രംഗത്തെ മികച്ച സാന്നിധ്യം അഡ്രസ് ഗേറ്റ്വേ. റേഡിയോ സുനോ ബ്രാൻഡ് സ്റ്റോറീസിൽ അതിഥിയായി എത്തുന്നു അഡ്രസ് ഗേറ്റ്വേ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഷംസീർ ഹംസ.
6: എന്തിന് ഞാൻ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് വരണം?
7: 10 വർഷമായിട്ട് ഖത്തറിലുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ തുടക്കം മുതല്, കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആദ്യം ഒരുപാട് സംശയങ്ങളുണ്ടാകും.
8: എന്തുകൊണ്ടാണ് അഡ്രസ് ഗേറ്റ്വേ തങ്ങളുടെ കസ്റ്റമേഴ്സിന് അതല്ലെങ്കിൽ കമ്പനി ഫോർമേഷനും PRO സർവീസിനും ഒക്കെ അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് കാറ് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 മാസം നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്?
5: കേൾക്കൂ ബ്രാൻഡ് സ്റ്റോറീസ് വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ റേഡിയോ സുനോ മോർണിംഗ് സവാരിയിൽ.
9: Hi, this is your playback singer Naveen Madhav.
10: You're listening to
9: Radio Sunoa 91.7. Kettu kettu kuttu poda.
10: 917 evenings.

0: enjoy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam call 4001707
3: in association with
4: Doha Bank
3: make shopping more rewarding get a 500 Qatari riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatari riyal to unlock up to 5% rewards apply before June 30th TNC apply
0: and
5: Marza Hypermarket be fresh be you visit your nearest store today
6: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ 917 ഈവനിങ്സിന്റെ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 27 മിനിറ്റും 9 സെക്കൻഡും എന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈവനിങ് ഫുട്ബോൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമായിരുന്നു ആൻഡ് ഓൾസോ അർജന്റീനയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സ്പെഷ്യലി ഇന്നലത്തെ ആ ഒരു വിൻ ആൻഡ് വിൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ വാട്ട് എ ഗെയിം ഇറ്റ് വാസ് അല്ലേ രാത്രി ഉറക്കമൊഴിച്ച് ഒരുപാട് പേര് കണ്ടിട്ടുള്ള ഗെയിമാണ് അപ്പോൾ അതിൻ്റെ ആ ഡീറ്റെയിൽഡ് ഒക്കെ ആയിട്ട് കരൺജി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴല്ല കുറച്ചുകൂടി നേരം കഴിഞ്ഞിട്ട് ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടേസ്റ്റ് ടേസ്റ്റ് ഓഫ് ദി ആർ
7: Taste of the hour brought to you by
8: Biryani Makkani DMR Parva Village Swadinte nalla nimishangal
6: യെസ് ഓഫ് കോഴ്സ് സ്വാദിൻ്റെ നല്ല നിമിഷങ്ങൾ മാത്രമല്ല ആരോഗ്യവും കൂടി നമ്മൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് ഇന്നത്തെ നമ്മുടെ ടേസ്റ്റ് അപ്ഡേറ്റുകൾ പറയാനുള്ളത് പ്രത്യേകിച്ച് സമ്മർ സീസണലായിട്ടുള്ള ഫുഡ് ഏറ്റവും അധികം കഴിക്കുക എന്നുള്ളതാണ് അത് ഡെയിലി പറയാറുള്ള ഒരു കാര്യമാണെങ്കിലും എന്താണ് ഈ സമ്മർ സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ സമ്മർ ടൈം സീസണലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് നോ മാറ്റർ വെയർ എക്സാക്ട്ലി യു ഗോ എവറി സൂപ്പർ മാർക്കറ്റ് എവറി സ്മോൾ പ്ലേസസ് ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ അതായത് ഫ്രൂട്ട്സ് സീസണലാണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് വേർതിരിക്കാനായിട്ട് നമുക്ക് പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് ഇതാ വേർതിരിച്ച് നമുക്ക് സീസണലി അവൈലബിൾ ആവാൻ സാധ്യതയല്ല എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രോബെറീസ് ബ്ലൂബെറീസ് ബ്ലാക്ക് ബെറീസ് ഇതൊക്കെ തന്നെ ബെറീസ് ഒരുപാട് കഴിക്കേണ്ട ഒരു സമയമാണ് ഇതൊക്കെ തന്നെ വളരെയധികം വാട്ടർ കണ്ടൻറ്റ് വെള്ളം ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ കഴിവുള്ളതുകൊണ്ട് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോഡിയിലൊരു എനർജി കൊണ്ടുവരാനായിട്ട് സാധിക്കും ബോഡി ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് സാധിക്കും ഇതല്ലാണ്ട് വെജിറ്റബിൾ സെക്ഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുക്കീനി ഓർ കുക്കുംബേഴ്സ് കഴിക്കാം സ്വീറ്റ് കോൺ ടൊമാറ്റോസ് ബെൽ പെപ്പേഴ്സ് അതായത് നമ്മുടെ ക്യാപ്സിക്കം ഇതല്ലാണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ക്രിസ്പി റിഫ്രഷിംഗ് ആയിട്ടുള്ള സമ്മർ ഡിഷൊക്കെ ഉണ്ടാക്കി എടുക്കാനാണെങ്കിൽ ഈ ഒരു സംഭവം തന്നെ കുക്കുംബേഴ്സൊക്കെ വെച്ച് തന്നെ നമുക്കൊരു സാലഡും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉഷാറായിട്ട് നൈറ്റ് ഡിന്നർ സെറ്റാണ് അപ്പോൾ ഡിന്നർ ടൈം ഒരുപാട് ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ആ ശീലം അങ്ങ് മാറ്റിയിട്ട് വല്ലപ്പോഴുമൊക്കെ ഇപ്പോൾ വീക്കെൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം നമ്മൾ പുറത്ത് പോയിട്ട് ഇപ്പോൾ BMR ലോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ

0: അവിടുന്ന് ഒരു ബിരിയാണി കഴിക്കുന്നതിൽ തെറ്റില്ലല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് പറയുന്ന കാര്യം അങ്ങ് ചെയ്തേക്കുക, ബട്ട് ദെൻ അത് സ്ഥിരമാക്കരുത്, അതൊരു ശീലമാക്കരുത് എന്നുള്ളത് ഒരു അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ. തീർച്ചയായിട്ടും ടേസ്റ്റ് ഓഫ് ദി ആറിൽ ദാ ഇന്ന് സീസണൽ ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞു പോയത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ ടിപ്പ് കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വാട്ടർ മെലനും ഫെറ്റയും കൂടെ, അതായത് വാട്ടർ മെലൻ സ്വീറ്റാണ് ആൻഡ് ഓൾസോ സോൾട്ടി ആയിട്ടുള്ള ആ ഒരു ഫെറ്റയും മിൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സമ്മർ റിഫ്രഷർ, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സമ്മർ റിഫ്രഷർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര റിഫ്രഷിങ് ആയിരിക്കും. പക്ഷേ ഇതിനൊന്നും തരാൻ പറ്റാത്ത ഒരു എന്താണ് ആ ഒരു എനർജി, അല്ലെങ്കിൽ ഇതിനൊക്കെ തരാൻ പറ്റാത്ത ഒരു അൾട്ടിമേറ്റ് റിഫ്രഷ്നെസ് ആണ് നമ്മുടെ മോര് തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സംഭവം വീട്ടിലുണ്ടാക്കാൻ പറ്റിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോരുണ്ടാക്കി കുടിക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം അതിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാനും ശ്രമിക്കണം. വൈ ബിക്കോസ് ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റും ഭയങ്കര എനർജിയാണ് നമുക്ക് അതിലൂടെ കിട്ടാൻ പോകുന്നത്. ആ ഒരു അപ്ഡേറ്റ് പറയുമ്പോൾ ദിസ് ഇസ് ടേസ്റ്റ് ഓഫ് ദി ആർ.
1: ടേസ്റ്റ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR വഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14884.
0: ആൻഡ് യെസ്, ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഫിഫ അപ്ഡേറ്റ്സുമായിട്ട്, കഴിഞ്ഞ ദിവസത്തെ കളിയുടെ ആ ഒരു അപ്ഡേറ്റുമായിട്ട്, സ്പെഷ്യലി അർജന്റീനയുടെ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
0: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റോളും മർസയുടെ മാംഗോ ഉത്സവം സൂഖ് വാഖിഫിലും വിവിധ തരം മാങ്ങകൾ, മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി വൈവിധ്യമാർന്ന ഐറ്റംസ് എല്ലാം തന്നെ മർസ സ്റ്റോളിൽ ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരം 4 മണി മുതൽ 10 മണി വരെ സൂഖ് വാഖിഫ് ഈസ്റ്റേൺ സ്ക്വയറിൽ മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. മെസ്സി, റൊണാൾഡോ, നെയ്മാർ,

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ലോക സോക്കർ മാമാകത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺഡ്. Every goal, every match, every moment of the FIFA World Cup 2026 in association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
2: വിവരങ്ങൾക്കായി visit cbq.qa.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sunil. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
1: കഴിഞ്ഞ 10 വർഷമായി ഖത്തറിലെ കമ്പനി ഫോർമേഷൻ രംഗത്തെ മികച്ച സാന്നിധ്യം അഡ്രസ് ഗേറ്റ്വേ. റേഡിയോ സുനോ ബ്രാൻഡ് സ്റ്റോറീസിൽ അതിഥിയായി എത്തുന്നു അഡ്രസ് ഗേറ്റ്വേ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഷംസീർ ഹംസ.
3: എന്തിന് ഞാൻ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് വരണം?
4: 10 വർഷമായിട്ട് ഖത്തറിലുണ്ട്. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ തുടക്കം മുതല്, കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആദ്യം ഒരുപാട് സംശയങ്ങളുണ്ടാകും.
5: എന്തുകൊണ്ടാണ് അഡ്രസ് ഗേറ്റ്വേ തങ്ങളുടെ കസ്റ്റമേഴ്സിന് അതല്ലെങ്കിൽ കമ്പനി ഫോർമേഷനും PRO സർവീസിനും ഒക്കെ അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് കാറ് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 മാസം നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്?
1: കേൾക്കൂ ബ്രാൻഡ് സ്റ്റോറീസ് വ്യാഴാഴ്ച രാവിലെ 9 മണി മുതൽ റേഡിയോ സുനോ മോർണിംഗ് സവാരിയിൽ.
6: The Oscar goes to A.R. Rahman.
7: Hi, this is A.R. Rahman.
8: You're listening to Radio Suno.
7: Listen to my songs on Radio Suno 91.7 FM. Kettu kettu kuttu kudum.
8: 917 Evenings.
9: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM 917 Evenings. ഇൻ്റെ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു അപ്ഡേറ്റ് എനിക്ക് തോന്നുന്നു. ഈ ഒരു സമ്മർ ടൈം ഏറ്റവും അധികം പുറത്തൊക്കെ പോയിട്ട് നമ്മൾ എൻജോയ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ കൂളായിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ ഞാൻ എത്തുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 49 മിനിറ്റും 11 സെക്കൻഡും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കുട്ടികളെയും കൊണ്ടൊക്കെ പോയി നന്നായിട്ട് എൻജോയ് ചെയ്ത് കൂളായിട്ട് വീക്കെൻഡൊക്കെ സ്പെൻഡ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന സ്ഥലമാണ്. സ്പെഷ്യലി എനിക്ക് തോന്നുന്നു വീക്കെൻഡിലേക്ക് നമ്മളിങ്ങനെ കടക്കാനായിട്ടുള്ള ആ ഒരു ത്വര വെനസ്ഡേക്ക് ആകുമ്പോൾ കൂടുതലല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് ഓൾമോസ്റ്റ് ഫാമിലി ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഒരു ബൂണായിരിക്കും. ഓഫ് കോഴ്സ് ദിസ് ഇസ് ഗോയിങ് ടു മേക്ക് ദ വീക്കെൻഡ് എന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. സമ്മർ സ്പ്ലാഷ് ഏറ്റവും അടിപൊളിയായിട്ട് മെറിയാൽ വാട്ടർ പാർക്കിൽ നടക്കുകയാണ്. ഓൾമോസ്റ്റ് ഞാൻ പറയാറുള്ള കാര്യമാണ്. ദെൻ യെസ് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ആൻഡ് ഓൾസോ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ്, സ്പോഞ്ച് ബോബ്, അങ്ങനെ ഒരുപാട് കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഒത്തിരി നമുക്കും കുട്ടികളാവാനുള്ള സമയമല്ലേ. അപ്പോൾ ആ ഒരു ചൈൽഡിഷ്നെസ് മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ആക്ടിവിറ്റീസിൻ്റെ ഭാഗമാകണം. സോ ഈവനിങ് 6 മണി മുതൽ നമുക്ക് രാത്രി 11 മണി വരെ ഫ്രീ എൻട്രിയാണ്. 4 മണി മുതൽ അവിടെ എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ എൻട്രി, യു മൈറ്റ് ഹാവ് ടു ടേക്ക് എ ടിക്കറ്റ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, 2 മണിക്കൂറല്ലേ, വി ക്യാൻ വെയിറ്റ്. അപ്പോൾ 6 മണി മുതൽ ഫ്രീ ആയിട്ടുള്ള എൻട്രി തന്നെയായിരിക്കും. അവിടെ പോയി കുട്ടികളൊക്കെ ആയിട്ടോ വീട്ടിലെ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദിസ് ഇസ് എ മസ്റ്റ് ഗോ ഇവൻറ്റ്, മറന്നു പോകരുത്. മെറിയാൽ വാട്ടർ പാർക്കിലാണ് സമ്മർ സ്പ്ലാഷ് നടക്കുന്നത്. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ ഇതിലേക്ക് എത്തിക്കുമ്പോൾ മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ റേഡിയോ സുനോ 91.7 FM. ഇത് 917 Evenings in the time.

0: പുണ്യവചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം ശിക്ഷ നൽകുന്നത് കുടുംബബന്ധം വിച്ഛേദിക്കുന്നതിനാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings.
1: Joy Alukas 917 evenings.
2: Presented by Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine. Riziyariyam. Call 4000-1707.
5: In association with
6: Doha Bank.
5: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
2: And
7: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
8: യെസ്, അപ്പോൾ യാത്രി നമുക്കൊരു യാത്ര പോയാലോ? യെസ്, നമ്മൾ ഇന്നത്തെ ദിവസം ഒരു യാത്ര പോകുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ യാത്രയിലേക്ക്. ആ ഒരു യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ബോർഡിംഗ് പാസ്.

0: അങ്ങനെ സേഫായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഒരു ഫ്ലൈറ്റ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി നമ്മൾ അബൈഡ് ചെയ്ത് നിൽക്കേണ്ട കുറച്ചധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും അധികം ഇപ്പോൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യൂസേജ് ഓഫ് പവർ ബാങ്ക്സ് ആണ്. ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആണ് നമുക്ക് ഈ ഒരു അനൗൺസ്മെന്റ് റീസെന്റ്ലി നടത്തിയിരിക്കുന്നത്. അതിൽ പറഞ്ഞേക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പവർ ബാങ്ക്സ് എങ്ങനെയായിരിക്കണം ആൻഡ് എത്രത്തോളം പവർ ബാങ്ക്സ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ചിലരൊക്കെ തന്നെ ഒന്നും രണ്ടും മൂന്നും പവർ ബാങ്ക്സ് ഒക്കെ കൊണ്ടുപോകാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കില്ല നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സംഭവം ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് പവർ ബാങ്ക്സ് ഒന്നും മേടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല ആൻഡ് കയ്യിൽ അത് റെസ്ട്രിക്ട് ചെയ്ത് വെക്കണം എന്നുള്ള ഒരു കാര്യമാണ് ദ ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് ഇൻ ഗൈഡൻസ് വിത്ത് സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ആൻഡ് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. സോ എല്ലാവരും കൂടി ചേർന്ന് റിവൈസ്ഡ് ആയിട്ടുള്ള റൂൾസ് ആണ് ഇപ്പോൾ അലൈൻ ചെയ്തിരിക്കുന്നത്. ആ റൂൾസിലേക്ക് വരുമ്പോൾ ലെറ്റ്സ് ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദ റൂൾസ്. ചെറുതായിട്ടൊന്ന് നോക്കിപ്പോവാം. വെരി ഫസ്റ്റ് തിങ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതിൻ്റെ കൗണ്ടാണ്, അതായത് ബാറ്ററീസിൻ്റെ കൗണ്ടാണ്. ഇഫ് യു ആർ യൂസിങ് എ പവർ ബാങ്ക് രണ്ടെണ്ണം ആയിരിക്കണം യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ കൂടുതൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇൻഡിവിജ്വലി രണ്ടെണ്ണം മാത്രമേ നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഇഫ് യു ആർ ക്യാരിങ് ടു പവർ ബാങ്ക്സ് അത് 100 വാട്ട് അവേഴ്സ് ആയിരിക്കണം. സോ അതിൽ കൂടുതൽ എക്സീഡിങ് ആയിട്ടുള്ള കപ്പാസിറ്റി നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. സോ ഇഫ് യു ആർ എ പേഴ്സൺ ഹൂസ് ട്രാവലിംഗ് എ ലോട്ട് തീർച്ചയായിട്ടും നമുക്ക് പവർ ബാങ്ക് വേണം. അപ്പോൾ ഈ ഒരു കാര്യം ഇഫ് യു ആർ ഇൻ ഖത്തർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു അപ്ഡേറ്റ് 100 വാട്ട് അവർ ഉള്ള ആ ഒരു കപ്പാസിറ്റി ഉള്ള പവർ ബാങ്ക്സ് മാത്രമേ നമുക്ക് ഇനി തൊട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആൻഡ് രണ്ടെണ്ണം മാത്രം. ആ ഒരു അപ്ഡേറ്റാണ് ആദ്യം തന്നെ വരുന്നത്. രണ്ടാമത്തെ കാര്യം ഓൾറെഡി നമുക്ക് അറിയാവുന്നുള്ള കാര്യമാണ്, അതായത് ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പവർ ബാങ്ക്സ് കൊണ്ടുപോകുമ്പോൾ അത് ചെക്ക് ഇൻ ബാഗിൽ മാത്രം, നമ്മുടെ കയ്യിൽ കൊണ്ടുപോകുന്ന ക്യാബിൻ ബാഗിൽ മാത്രം, ചെക്ക് ഇൻ ആസ് ഇൻ ലഗേജിലേക്ക് നമുക്ക് ഇടാൻ പറ്റില്ല എന്നുള്ളത്. സോ ചെക്ക് ഇൻ ബാഗ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫ്രീ ആക്കി വെക്കുക. ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഓൾ സച്ച് കൈൻഡ് ഓഫ് ബാറ്ററീസ്, അതേപോലെ തന്നെ കൊപ്ര, ഈ സാധനങ്ങളൊന്നും തന്നെ നമ്മുടെ ക്യാരി ഓൺ ലഗേജിൽ കൊണ്ടുപോകാൻ എന്നുള്ള ചില സാധനങ്ങൾ മാത്രം പറ്റും. കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്തൊക്കെ കൊണ്ടുപോകാം. കഴിഞ്ഞ പ്രാവശ്യം ട്രാവൽ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഈവൻ എയർ ഫിൽഡ് ആയിട്ടുള്ള ലേസ്, അങ്ങനെ ചിപ്സ് ഒക്കെ തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്നുള്ളത്. വൈ? ബിക്കോസ് എല്ലാത്തിൻ്റെ അകത്തും എയർ അല്ല ഫിൽ ചെയ്തേക്കുന്നത്, വിച്ച് വാസ് എ മിസ്കോൺസെപ്റ്റ് വി ഹാഡ്. അതിൻ്റെ അകത്ത് തന്നെ പല തരം ഗ്യാസസ് ഫിൽ ചെയ്യുന്നുണ്ട്, വിച്ച് ക്യാൻ ക്രിയേറ്റ് പ്രോബ്ലംസ്, അത് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോഴാണ് യെസ് നമുക്കപ്പോൾ അറിയാമെന്നുള്ളൊരു കാര്യം വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞുപോയ മറ്റൊരു കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന പവർ ബാങ്ക്സ് പ്രോപ്പർ ആയിരിക്കണം, അതിന് കേടുപാടുകൾ ഉള്ളത് ആയിരിക്കരുത്. എന്തെങ്കിലും തന്നെ ചാർജിങ് ടെർമിനൽസിലൊക്കെ പ്രശ്നമുണ്ട്, പൊട്ടിയിരിക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഷോർട്ട് സർക്യൂട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ അവരെടുത്ത് നോക്കി പരിശോധിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കെ നോട്ട് ടേക്ക് ഇറ്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റായിട്ട് അവരുടെ ഒഫീഷ്യൽ പേജിൽ, നമ്മുടെ ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗോ ത്രൂ ചെയ്താൽ എന്തൊക്കെയാണ് നിബന്ധന, എന്തൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും.
1: Ladies and gentlemen, please fasten your seat belts. Boarding pass. Dear passengers, have a safe and comfortable flight.
0: ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു കാര്യത്തൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് സ്മൂത്തായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ആയിരിക്കും, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ മാറി വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് മറ്റൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആ ബോൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30 June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റോളും മർസയുടെ മാംഗോ ഉത്സവം സൂക്വാഖിഫിലും വിവിധ തരം മാങ്ങകൾ, മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി വൈവിധ്യമാർന്ന ഐറ്റംസ് എല്ലാം തന്നെ മർസ സ്റ്റോളിൽ ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരം 4 മുതൽ 10 വരെ സൂക്വാഖിഫ് ഈസ്റ്റേൺ സ്ക്വയറിൽ മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. കഴിഞ്ഞ 10 ഖത്തറിലെ കമ്പനി ഫോർമേഷൻ രംഗത്തെ മികച്ച സാന്നിധ്യം അഡ്രസ് ഗേറ്റ്വേ. റേഡിയോ സുനോ ബ്രാൻഡ് സ്റ്റോറീസിൽ അതിഥിയായി എത്തുന്നു അഡ്രസ് ഗേറ്റ്വേ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഷംസീർ ഹംസ.
2: എന്തിന് ഞാൻ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് വരണം?
3: 10 ഖത്തറിലുണ്ട്, വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ തുടക്കം മുതല്, കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആദ്യം ഒരുപാട് സംശയങ്ങളുണ്ടാകും.
4: എന്തുകൊണ്ടാണ് അഡ്രസ് ഗേറ്റ്വേ തങ്ങളുടെ കസ്റ്റമേഴ്സിന് അതല്ലെങ്കിൽ കമ്പനി ഫോർമേഷനും PRO സർവീസിനും ഒക്കെ അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് കാറ് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്?
0: കേൾക്കൂ ബ്രാൻഡ് സ്റ്റോറീസ് വ്യാഴാഴ്ച രാവിലെ 9 മുതൽ റേഡിയോ സുനോ മോർണിംഗ് സവാരിയിൽ.
5: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ.
6: തെണ്ടൽ വന്ന് തീണ്ടുമ്പോൾ എന്ന വണ്ണമോ മനസ്സിൽ.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 ഖത്താർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട്

0: ഓൾ അബൌട്ട് ഫുട്ബോൾ ആവേശം. എന്തായാലും ഫുട്ബോൾ ആവേശത്തിന് ആവേശം ഒട്ടും കുറയ്ക്കാണ്ട് സ്പോർട്സ് അനലിസ്റ്റ് മിസ്റ്റർ കരുൺ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാണ്. കരുൺ ജി, വീണ്ടും സ്വാഗതം. എക്സൈറ്റഡ് ആണ്, ഒരുപാട് സന്തോഷമാണെന്നറിയാം.
1: തീർച്ചയായും നല്ല കളികൾ കണ്ടതിന്റെ സന്തോഷമുണ്ട്.
0: ഇന്നലെ രാത്രി മൊത്തം ഉറക്കമൊഴിച്ചിരുന്ന കളി കണ്ടു.
1: ഓക്കെ,
0: എങ്ങനെയായിരുന്നു അർജന്റീനയുടെ വിന്ന്? എസ്പെഷ്യലി എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഹൗ വുഡ് യു ഇവാലുവേറ്റ്
1: അർജന്റീന കളി എന്ന് പറഞ്ഞ മെസ്സിയുടെ കയ്യൊപ്പ് പതിഞ്ഞ മത്സരമാണ്. എണ്ണം പറഞ്ഞ 3 ഗോളുകൾ അടിച്ചുകൊണ്ട് അർജന്റീനയെ പ്രതീക്ഷ വിജയത്തിലേക്ക് മെസ്സി നയിക്കുകയുണ്ടായി. ആദ്യ പകുതിയിൽ തുടക്കത്തിൽ അൾജീരിയ ഒപ്പത്തിനൊപ്പം നിന്നെങ്കിലും 16-ാം നിമിഷത്തിലാണെന്ന് തോന്നുന്നു മെസ്സിയുടെ ആദ്യ ഗോൾ വന്നതോടുകൂടി ഒരു 1 ഗോളായിരുന്നു അത്. ലോങ് റേഞ്ച് കളി മാറുകയാണ് ഉണ്ടായത്. പിന്നെ വീണ്ടും 2 അതിസുന്ദരമായ ഗോളുകൾ മെസ്സി നേടുകയുണ്ടായി. അതോടുകൂടി അർജന്റീനയുടെ ആദ്യ ഗ്രൂപ്പ് മത്സരം സുഗമമായി പര്യവസാനിച്ചു എന്ന് വേണം പറയാൻ. ഇന്നലെ അദ്ദേഹം ക്ലോസയുടെ റെക്കോർഡ് ഈക്വൽ ചെയ്തു. മിറാസ്ലോ ക്ലോസ എന്ന ജർമ്മൻ സ്ട്രൈക്കറുടെ റെക്കോർഡ്, മോസ്റ്റ് നമ്പർ ഓഫ് ഗോൾസ്, 15 ഗോൾസ് അദ്ദേഹം ഇന്നലെ ഈക്വൽ ചെയ്തു.
0: സോ കരൺജി, ഒരു കാര്യം എടുത്തു ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോ ദിസ് ഈസ് ഗോയിങ് ടു ബി മെസ്സിയുടെ അവസാന മാച്ച് ആണ്. അത് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള ഒരു സംഭവം തന്നെയാണ്. വി കെ നോട്ട് ഈവൻ തിങ്ക് അർജന്റീന വിതൗട്ട് ഹിം. പക്ഷേ ടൈം ഫ്ലൈസ്, വി ഹാവ് ടു അക്സെപ്റ്റ് ദ ഫാക്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ആ ഒരു മത്സരത്തിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി പ്ലെയർ, ഒരു കീ പ്ലെയർ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വലിയ ഇമ്പാക്ട് കൊണ്ടുവന്ന പ്ലെയർ ആരെങ്കിലും ഉണ്ടായിരുന്നു?
1: അത് ലയണൽ മെസ്സി തന്നെയായിരുന്നു. 3 ഗോൾ അടിച്ചുകൊണ്ട് അർജന്റീനയെ വിജയത്തിൽ നയിപ്പിച്ചുവല്ലോ. മാത്രമല്ല 10 ഷോട്ട്സ് ആയിരുന്നു ഓൺ ടാർജറ്റ് അർജന്റീനയുടെ.
0: എക്സാക്ട്,
1: അതിൽ 7 ഷോട്ടുകൾ എടുത്തും മെസ്സിയാണ്. അതിൽ 3 ഗോളാക്കുകയും ചെയ്തു. ഒന്ന് കഷ്ടി നമ്മുടെ ലൂക്കാസ് സിഡേൻ, സിഡേന്റെ മകൻ, ഗോൾ കീപ്പർ, അൾജീരിയയുടെ ഗോൾ കീപ്പർ തടഞ്ഞിടുകയുണ്ടായി. അല്ലെങ്കിൽ 4 ഗോൾ അടിക്കേണ്ടായിരുന്നു മെസ്സി ഇന്നലെ. പിന്നെ ഒരു ഓഫ് സൈഡ് ഗോൾ, ഒരു ടൈറ്റ് ഓഫ് സൈഡ് ഗോള് അത് കൊടുത്തുമില്ല. അല്ലെങ്കിൽ ഇന്നലെ മെസ്സി 5 ഗോളുകളോളം അടിച്ചേനെ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 വിശേഷങ്ങൾ ഇങ്ങനെ അറിയുമ്പോൾ അർജന്റീന കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മാസീവ് ആയിട്ടുള്ള വിന്നിനെ പറ്റിയിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കരൺജി, താങ്ക് യു സോ മച്ച്, ബട്ട് ബി ഹിയർ, കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സോ ലിസണേഴ്സ് സ്റ്റേ ട്യൂൺഡ്, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM, ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: 917 evenings.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
1: in association with
3: Doha Bank.
1: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു ഫുട്ബോൾ മേനിയ. ഫുട്ബോൾ വിശേഷങ്ങൾ ഒക്കെ തന്നുകൊണ്ട് കരൺ ജി ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ഫുട്ബോൾ മേനിയ.
6: ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ.
7: ഫുട്ബോൾ മേനിയ. Every goal, every match, every moment of the FIFA World Cup 2026
8: in association with
9: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
10: ബാറ്റ് പ്ലെയർ മെസ്സി തന്നെയായിരുന്നു ആ മത്സരത്തില്. പിന്നെ ഒഫ്കോഴ്സ് അദ്ദേഹത്തിന് മിഡ്ഫീൽഡിൽ നിന്ന് റോഡ്രിഗോ ഡി പോളിന്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡിഫൻസ് ആണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ എത്രയോ നന്നായി ഓർഗനൈസ്ഡ് ആയിട്ട് കളിച്ചു. സെൻട്രൽ ഡിഫൻസിലാണെങ്കിലും ലിസാൻഡർ മാർട്ടിനസും ക്യൂട്ടി റൊമീറോയും പിന്നെ മൊളീനോ റൈറ്റ് ബാക്ക്, പിന്നെ അൽമീര ലെഫ്റ്റ് ബാക്ക്, എല്ലാവരും നല്ല ഫോമിലായിരുന്നു. എന്തുകൊണ്ട് മാസമായ വിജയം. പിന്നോട്ട് നിന്ന് ലുട്ടാറോ മാർട്ടിനസ് ആണ്, ജൂലിയൻ ആൽവറസ് പകരം
5: മെസ്സി
10: ഉള്ളിടത്തോളം ആ ടീം ടീമായിട്ട് കളിക്കും. മാത്രല്ല, മെസ്സി ഒരു പ്ലേ മേക്കർ എന്ന നിലയ്ക്ക് അർജന്റീനയ്ക്ക് വേണ്ടി കഴിഞ്ഞ വേൾഡ് കപ്പ് പോലെ ശരിക്കും തിളങ്ങുകയാണല്ലോ. മാത്രല്ല, ഈസ് പ്ലേയിങ് ലൈക്ക് എ ഫ്രീ സ്പിരിറ്റ് നൗ. ഖത്തർ വേൾഡ് കപ്പ് എടുത്തോടുകൂടി ദ മങ്കീസ് ഓഫ് ബാക്ക് എന്നൊക്കെ പറയുന്ന പോലെ വലിയൊരു തലവേദന മാറിക്കിട്ടി. അപ്പൊ ആ ഫ്രീഡത്തോടു കൂടിയാണ് ഇപ്പൊ അദ്ദേഹം കളിക്കുന്നത്. മാത്രല്ല, ആ ടീമിന്റെ യൂണിറ്റിയെ കുറിച്ചും അതുപോലെ ആരാധകരുടെ സപ്പോർട്ടിനെ കുറിച്ചൊക്കെ വികാരാധീനായി ഇന്നലെ മെസ്സി ധാരാളം സംസാരിക്കുകയുണ്ടായി. അപ്പോ മെസ്സി ഉള്ളിടത്തോളം അർജന്റീനയുടെ ഹോപ്പ് വളരെ ആനോളമാണെന്ന് തന്നെ പറയാം. അതെ,
5: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇനിയുള്ള ഗെയിംസ് ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യ മത്സരം തന്നെ അർജന്റീന, ഇന്നലെ കരൺജി പറഞ്ഞ പോലെ ആ ഒരു പ്രെഡിക്ഷൻ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
10: എന്തുകൊണ്ടും മികച്ച ഒരു ടീം. മാത്രല്ല, മെസ്സി തലപ്പത്തുണ്ട്. അപ്പൊ മെസ്സിക്ക് വേണ്ടിയും കളിക്കുന്ന കുട്ടികളാണ് ചുറ്റുമുള്ളത്. അപ്പോ ഫൈനലെത്തി ഒരിക്കൽ കൂടി കിരീടം അണിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് തന്നെ പറയണം. റാങ്കിങ്ങിൽ ഇപ്പൊ നമ്പർ വൺ ആണ് അർജന്റീന. അതെ
5: അതെ, അതപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ മെസ്സിയുടെ അവസാന ആ ഒരു വേൾഡ് കപ്പ് മത്സരം എന്നുള്ള രീതിക്കും ഒരുപാട് പേർക്ക് പേഴ്സണലി ആ ഒരു ആഗ്രഹം കാണും. ഇത്തവണയും അർജന്റീന കപ്പ് തൂക്കിയിരുന്നെങ്കിൽ എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ അല്ലേ.
10: അതെ, അബ്സല്യൂട്ട്ലി, എക്സാക്ട്ലി.
5: ഓക്കെ, പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഓരോരോ ടീമുകളുണ്ട്. നമ്മളപ്പോ എല്ലാ ടീമുകളെയും പറ്റി സംസാരിക്കുന്നതായിരിക്കും. കരൺജി, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്.
10: താങ്ക് യു
5: കരൺജി. അങ്ങനെ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കളി കാണാതെ പോയവർക്ക് ഇറ്റ് വാസ് എ മിസ് എന്ന് ഞാൻ പറയുള്ളൂ. ബട്ട് ദെൻ യെസ്, ഇനിയും അങ്ങോട്ട് ഒരുപാട് ഗെയിംസ് വരാനുണ്ട്, മാച്ചസ് വരാനുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ദിസ് ഇസ് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റോളും മർസയുടെ മാംഗോ ഉത്സവം സൂഖ് വാഖിഫിലും വിവിധ തരം മാങ്ങകൾ, മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി വൈവിധ്യമാർന്ന ഐറ്റംസ് എല്ലാം തന്നെ മർസ സ്റ്റോളിൽ ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരം 4 മുതൽ 10 വരെ സൂഖ് വാഖിഫ് ഈസ്റ്റേൺ സ്ക്വയറിൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
2: Naseem Surgical and Medical Center.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ ആബിദ്, ജനറൽ ഡെന്റിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. മിക്കവാറും എല്ലാവർക്കും ഉള്ള സംശയമാണ് സ്കെയിലിംഗ് അഥവാ ഡെന്റൽ ക്ലീനിങ് മൂലം എനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും എനാമലിന് യാതൊരു കേടുപാടും ഉണ്ടാകുന്നില്ല, മറിച്ച് പല്ലിന് ചുറ്റും മുണയ്ക്ക് താഴെയുള്ള അഴുക്കിനെ ഒഴിവാക്കി മുണാരോഗ്യം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അഴുക്കുണ്ടായിട്ടും ക്ലീനിങ് ചെയ്യാൻ വിമുഖത കാണിച്ചാൽ അഴുക്കിന് താഴെയുള്ള എല്ലും മുണയും നഷ്ടമായിക്കൊണ്ടിരിക്കും എന്നതാണ്. അവസാനം പല്ലിന് ഇളക്കം സംഭവിക്കുന്നതിലേക്കും പല്ല് നഷ്ടപ്പെടുന്നതിലേക്കും എത്തിപ്പെടും. താങ്ക് യു.
2: Naseem Surgical and Medical Center. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133.
0: കഴിഞ്ഞ 10 ഖത്തറിലെ കമ്പനി ഫോർമേഷൻ രംഗത്തെ മികച്ച സാന്നിധ്യം അഡ്രസ് ഗേറ്റ്വേ. റേഡിയോ സുനോ ബ്രാൻഡ് സ്റ്റോറീസിൽ അതിഥിയായി എത്തുന്നു അഡ്രസ് ഗേറ്റ്വേ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഫൗണ്ടർ ഷംസീർ ഹംസ.
4: എന്തിന് ഞാൻ അഡ്രസ് ഗേറ്റ്വേയിലേക്ക് വരണം?
5: 10 ഖത്തറിലുണ്ട്, വളരെ പ്രൊഫഷണലായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആളുകൾക്ക് അതിന്റെ തുടക്കം മുതല്, കാരണം ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് ആദ്യം ഒരുപാട് സംശയങ്ങളുണ്ടാകും.
4: എന്തുകൊണ്ടാണ് അഡ്രസ് ഗേറ്റ്വേ തങ്ങളുടെ കസ്റ്റമേഴ്സിന് അതല്ലെങ്കിൽ കമ്പനി ഫോർമേഷനും PRO സർവീസിനും ഒക്കെ അന്വേഷിച്ചു വരുന്ന ആളുകൾക്ക് കാറ് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിന്റെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3 നിൽക്കുന്ന ഒരു ക്യാമ്പയിന്റെ ആവശ്യം എന്താണ്?
0: കേൾക്കൂ ബ്രാൻഡ് സ്റ്റോറീസ് വ്യാഴാഴ്ച രാവിലെ 9 മുതൽ റേഡിയോ സുനോ മോർണിംഗ് സവാരിയിൽ.
6: Hi, this is Shweta Menon. You're listening to Radio Suno, Kattan's favorite radio station. Get to get

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4001707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatari Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatari Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ലൈഫിലെ സ്ട്രെസ്സിനെയൊക്കെ പറ്റി സംസാരിച്ച് തുടങ്ങിയ ഒരു ഈവനിങ് ആയിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് എന്തൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിലും അത് നമ്മൾ പാസ് ഓൺ ചെയ്യാനായിട്ട് പാടില്ല. നോ മാറ്റർ വാട്ട് എക്സാക്ട്ലി യുവർ പൊസിഷൻ ഈസ്, ഒരു ഹ്യൂമൻ ബീങ്ങിന് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും അത്. ലൈഫിൽ സ്ട്രെസ് ഫ്രീ ആകാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ദിവസം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഫോർഗെറ്റ് നോട്ട്, എ ഗുഡ് സ്ലീപ്പ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നോ മാറ്റർ വാട്ട് എക്സാക്ട്ലി യുവർ ഡേ വാസ്, നമ്മുടെ ആരോഗ്യം നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനും ചെറുതായിട്ട് ഇന്നത്തെ ദിവസം ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു ഓർമ്മപ്പെടുത്തൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുള്ളതാണ്, ആൻഡ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, സ്റ്റേ ഹൈഡ്രേറ്റഡ്. വെള്ളം ധാരാളം കുടിക്കാനായിട്ട് മറന്നു പോകരുത്. 15-20 minutes ആ ഒരു ടൈം ബാൻഡിന്റെ അകത്ത് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. രാത്രി കിടക്കുന്നതിന് മുന്നേയും വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ആൻഡ് ഐ ഹോപ്പ് യുവർ ഡേ വാസ് റിയലി ഗുഡ്. ആ ഒരു നോട്ടിൽ നാളെ വീണ്ടും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ടാറ്റാ ബൈ ബൈ പറയുമ്പോൾ യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Google Play Store
0: and
2: App Store.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
5: Let's play football.
6: Football Mania.
7: ലോകകപ്പിലെ ഖത്തറിന്റെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ സേവുകളിലൂടെ ആരാധകരുടെ മനം കവർന്ന താരം മുഹമ്മദ് അബു നദ. ഖത്തറിന്റെ ലോകകപ്പ് ചരിത്രത്തിലെ ഒരു തിളങ്ങുന്ന അധ്യായം തന്നെയാണ് ഈ താരം. സ്വിറ്റ്സർലൻഡിനെതിരെ ഖത്തർ നേടിയ സമനിലയിൽ ഗോൾ കീപ്പർ അബു നദയുടെ പങ്ക് ചെറുതല്ല. 7 വിലപ്പെട്ട സേവുകൾ, ഒരു ഗോൾ അടിക്കുന്ന പോലെ തന്നെ സുന്ദരമായ സേവുകൾ. 2020 തന്റെ 20 വയസ്സിലാണ് താരം ഖത്തർ ദേശീയ കുപ്പായം അണിഞ്ഞത്. ലോകകപ്പിൽ സുപ്പീരിയർ പ്ലെയർ ഓഫ് ദ മാച്ച് ആകുന്ന ആദ്യ ഖത്തറി താരം കൂടിയാണ് അബു നദ.
0: Evenings.

ഇന്ത്യൻ എംബസി ഒരുക്കുന്ന ഇന്ത്യൻ മാംഗോ എക്സിബിഷന്റെ ഭാഗമായി മർസയുടെ സ്റ്റാളും മർസയുടെ മാംഗോ ഉത്സവം സൂക്മാഖിഫിലും വിവിധ തരം മാങ്ങകൾ, മാംഗോ ഉൽപ്പന്നങ്ങൾ, പ്രീമിയം ഇന്ത്യൻ മാംഗോസ് തുടങ്ങി വൈവിധ്യമാർന്ന ഐറ്റംസ് എല്ലാം തന്നെ മർസ സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരം 4 മണി മുതൽ 10 മണി വരെ സൂക്മാഖിഫ് ഈസ്റ്റേൺ സ്ക്വയറിൽ മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.

0: are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Qatar's favorite radio station.
1: ിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
3: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ടു കൂടും സവാരി. മോർണിംഗ് സവാരി,
1: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
3: മോർണിംഗ് സവാരി.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
5: ബ്രോട്ട് ടു യു ബൈ. ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടു ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
8: നസീം ഹെൽത്ത് കെയർ, നസീം സർജിക്കൽ and medical center, Sea Ring Road. Healthy smiles anytime. For more information, call 4411 1133.
9: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings
3: presented by Joy Alukas, world's favorite jeweler,
4: powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4001707
6: in association with Doha Bank. Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: Hi, I'm Asif Ali.
10: You're listening to
9: Radio Suno 91.7, Qatar's favorite radio station.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആക്ഷൻ
2: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
1: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: ഈ അവധിക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റ് നൽകി സർപ്രൈസ് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ ഡയമണ്ട് അല്ലെങ്കിൽ പ്രഷ്യസ് ജെം ജ്വല്ലറി പർച്ചേസിനോടൊപ്പം നേടൂ ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്. ഒപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാം, ഒരു നഷ്ടവും കൂടാതെ.

പറഞ്ഞാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സോണോ 91.7.

रेडियो सुनो 91.7 FM, 91.7 FM. कदर्स फेवरेट रेडियो स्टेशन.

सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

റേഡിയോ സുനോ 91.7 FM. Qatar's favorite radio station.

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.